നമസ്കാരം. KRTA കമ്മ്യൂണിറ്റി എന്റെ റേഡിയോ 91.2 പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം.

0: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. വിദ്യാഭ്യാസ പ്രക്രിയ വർത്തമാന കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തികളിലൊന്നാണ്. ഇന്നൊരു പക്ഷേ രക്ഷകർത്താക്കൾ ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ മക്കളുടെ എന്താഗ്രഹത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ അവരെ നല്ല വിദ്യാഭ്യാസം ചെയ്യിക്കാനാണെന്നാണ് നമ്മുടെ മറുപടി. നല്ല വിദ്യാഭ്യാസം ചെയ്യിക്കുന്നതിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത് സമ്പന്നരായ മക്കളെയാണ്, നല്ല മക്കളെയല്ല എന്നൊരു വിമർശനം അവിടെ നിലനിൽക്കുന്നുണ്ട്. എങ്കിലും വിദ്യാഭ്യാസ പ്രക്രിയയും ജീവിതവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ജീവിക്കാനാണ് വിദ്യാഭ്യാസം, ജീവിക്കാനാണ് വരുമാനം, സന്തോഷമാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നൊക്കെ പല ഘട്ടങ്ങളിലും പല സന്ദർഭങ്ങളിലും നാം പറഞ്ഞു വെക്കാറുണ്ടെങ്കിലും നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയെ അത്തരത്തിലൊന്ന് ഉടച്ചു വാർക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലൊന്ന് ചിന്തിക്കാൻ നമുക്കിന്നും ആയിട്ടില്ല. ആഹാരം കഴിക്കുമ്പോഴും വസ്ത്രങ്ങൾ വാങ്ങുമ്പോഴും സന്തോഷിക്കുമ്പോഴുമെല്ലാം നാം കാരണം കണ്ടെത്തുന്നതും കാര്യമായി കരുതുന്നതും നമ്മുടെ ഇഷ്ടങ്ങളെയാണ്. ഇഷ്ടമുള്ള ആഹാരം കഴിക്കുക, ഇഷ്ടമുള്ള സ്ഥലത്തു നിന്ന് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ വാങ്ങുക, ഇഷ്ടമുള്ള വിനോദോപാധികൾ ഒക്കെ ആസ്വദിക്കുമ്പോഴും നമ്മുടെ പഠനമുറികൾ, പഠനപ്രക്രിയ ഈ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നതാണോ, അവരുടെ കൂടി ഇടപെടലോടുകൂടിയാണോ ഇത് നടക്കുന്നത് എന്നൊന്നും ഒട്ടും ചിന്തിക്കാറില്ല. അതിനെക്കുറിച്ച് ആലോചിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് പലപ്പോഴും പലരും പറയാറുള്ളത്. 1846 മുതൽ 120 വരെ ജീവിച്ചിരുന്ന പ്ലൂട്ടോ അദ്ദേഹം മനസ്സിനെക്കുറിച്ച് പറഞ്ഞത്, മനസ്സെന്നാൽ എല്ലാം നിറയ്ക്കാനുള്ളൊരു പാത്രമല്ല, പക്ഷേ മനസ്സോ കത്തിക്കാൻ കഴിയുന്ന ഒരു വിറകാണത്രേ. നാം എല്ലാം ഇന്ന് വിദ്യാഭ്യാസ പ്രക്രിയയുടെ ഭാഗമായി കുട്ടിയുടെ മനസ്സാകുന്ന പാത്രത്തിലേക്ക് നിക്ഷേപിക്കാനാണ് ശ്രമിക്കുന്നത്. അല്ലാതെ അവൻ്റെ മനസ്സിൻ്റെ ചിന്തകളെ ഒന്നാളി കത്തിക്കാൻ, അവൻ ഉദ്ദേശിക്കുന്ന ദിശയിലേക്ക് അവൻ്റെ ചിന്താധാരയെ തിരിച്ചുവിടാനുള്ള ഒരു പ്രക്രിയയായി വിദ്യാഭ്യാസത്തെ നമ്മൾ കാണുന്നില്ല. ഇവിടെയാണ് വാസ്തവങ്ങൾ മാത്രം പഠിക്കുന്ന, ആ പഠിക്കുന്നത് എഴുതുന്ന ഒരു പ്രക്രിയയല്ല വിദ്യാഭ്യാസം. മനസ്സിനെ ശരിയാംവണ്ണം ചിന്തിക്കാൻ പഠിപ്പിക്കുന്നതാണ് വിദ്യാഭ്യാസമെന്ന ഐൻസ്റ്റീൻ്റെ വാക്കുകൾ ശ്രദ്ധേയമാകുന്നത്. ഏതായാലും വിദ്യാഭ്യാസ പ്രക്രിയ മറ്റെല്ലാം എന്ന പോലെ കുട്ടികളെയും വിദ്യാർത്ഥികളെയും കേന്ദ്രീകരിച്ചുള്ള ഒന്നായി തീരട്ടെയെന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാ അധ്യാപകർക്കും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ആശംസകളും. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: സംരംഭമായി നടത്തുന്ന നീക്കമാണ് ഇതിലൂടെ പുറത്തുവന്നതെന്നും സെക്രട്ടേറിയറ്റ് കുറ്റപ്പെടുത്തി. തുറമുഖം സംസ്ഥാനത്തിന്റെ തന്നെ ഉടമസ്ഥതയിൽ നിലനിർത്തുന്ന നടപടി ഉണ്ടാകണമെന്നും സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് ഗവൺമെന്റ് അദാനി വിലാസം ഗവൺമെന്റായി മാറിയെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി. വിഴിഞ്ഞം തുറമുഖത്ത് അദാനിയുടെ താൽപര്യം മുൻനിർത്തി ഷിപ്പിംഗ് വ്യവസായത്തിലെ ഭീമൻ കമ്പനിയുമായി പങ്കാളിത്തം സ്ഥാപിക്കുന്ന നീക്കത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ജനങ്ങളോട് കണക്ക് പറയേണ്ടി വരുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. അടുത്ത വർഷത്തെ ഹജ്ജിന് അപേക്ഷിക്കുന്ന തീർത്ഥാടകരുടെ പാസ്പോർട്ട് അപേക്ഷകൾ ത്വരിതഗതിയിൽ തീർപ്പാക്കാൻ പാസ്പോർട്ട് ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് മന്ത്രി എൻ ഷംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രിക്ക് കത്തയച്ചു. സംസ്ഥാനത്ത് നിന്ന് നിരവധി തീർത്ഥാടകർ പുതിയ പാസ്പോർട്ടിനും പുതുക്കുന്നതിനും അപേക്ഷിച്ച് കാത്തിരിക്കുകയാണെന്നും പാസ്പോർട്ട് ലഭിക്കുന്നതിൽ കാലതാമസം നേരിട്ടാൽ അർഹരായ തീർത്ഥാടകർക്ക് ഹജ്ജിന് പോകാൻ അവസരം നഷ്ടപ്പെടുമെന്നും മന്ത്രി കത്തിൽ പറഞ്ഞു. ഓണത്തിന്റെ തനത് പാരമ്പര്യവും സംസ്കാരവും വിദേശ ആഭ്യന്തര വിനോദസഞ്ചാരികൾക്ക് മുന്നിൽ പൂർണ്ണമായി എത്തിക്കുന്ന അനുഭവമാക്കി ഇത്തവണത്തെ ഓണം വാരാഘോഷത്തെ മാറ്റുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. ഓഗസ്റ്റ് 24 മുതൽ 30 വരെയാണ് ഇത്തവണത്തെ ഓണം വാരാഘോഷം. വിനോദസഞ്ചാരികൾക്ക് പൂക്കളമിടാനും ഓണക്കളികളിൽ പങ്കാളികളാകാനും സദ്യ ആസ്വദിക്കാനും അനുഷ്ഠാന കലാരൂപങ്ങൾ കാണാനും അവസരം ഉറപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇതിന്റെ ഭാഗമായി നിശാഗന്ധിയിൽ പടയണി, തെയ്യം, തോൽപ്പാവക്കൂത്ത് തുടങ്ങിയ അനുഷ്ഠാന കലകൾ സംഘടിപ്പിക്കാനും തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ തീരുമാനമായി. ആഘോഷങ്ങളുടെ ഭാഗമായി കവടിയാർ മുതൽ മണക്കാട് വരെ ഉത്സവ മേഖലയായി പ്രഖ്യാപിക്കും. സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ അംഗീകരിച്ചതും അഫിലിയേറ്റ് ചെയ്തതുമായ സ്പോർട്സ് അസോസിയേഷനുകൾ ഓഡിറ്റ് ചെയ്യാൻ മന്ത്രി ഒ ജെ ജനീഷ് നിർദ്ദേശം നൽകി. മന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പോർട്സ് അസോസിയേഷനുകളിൽ നിന്ന് വിവരശേഖരണ ചോദ്യാവലി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറിക്ക് കൈമാറി. കായിക മേഖലയിൽ പ്രവർത്തിക്കുന്ന അസോസിയേഷനുകളെക്കുറിച്ച് പരാതികൾ വ്യാപകമായ സാഹചര്യത്തിലാണ് സമഗ്ര അഴിച്ചുപണി ലക്ഷ്യമാക്കി സംസ്ഥാന ഗവൺമെന്റിന്റെ ഇടപെടൽ. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില 1% കുറഞ്ഞു. തുടർച്ചയായ 3-ാം ദിവസമാണ് വിപണിയിൽ വിലയിടിവ് രേഖപ്പെടുത്തുന്നത്. മുതിർന്ന മാധ്യമപ്രവർത്തകനും കോഴിക്കോട് ആകാശവാണിയിൽ ദീർഘകാലം കാഷ്വൽ ന്യൂസ് റീഡറുമായിരുന്ന വി കെ രഘുനാഥ് അന്തരിച്ചു. 69 വയസ്സായിരുന്നു. വയനാട് മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ജനയുഗം പത്രം, മലനാട് ചാനൽ, വയനാട് വിഷൻ എന്നിവയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ട്രൂസെൻസ് എന്ന വാർത്താധിഷ്ഠിത പരിപാടിക്ക് 3 സംസ്ഥാന പുരസ്കാരങ്ങൾ ലഭിച്ചു. മായുന്ന സിന്ദൂരം എന്ന ഓർമ്മകളുടെ പുസ്തകം കഴിഞ്ഞ വർഷമാണ് പ്രസിദ്ധീകരിച്ചത്. കവിയും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്നു. പീച്ചംകോട് വീട്ടിൽ രാവിലെയാണ് പൊതുദർശനം. സംസ്കാരം ഉച്ചകഴിഞ്ഞ് തൃശ്ശിലേരി ശാന്തികവാടത്തിൽ നടത്തും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്ന് സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് ഒറ്റപ്പെട്ട അതിശക്തമായ മഴയും മറ്റു ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയുമാണ് പ്രവചിച്ചിരിക്കുന്നത്. 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. ഇന്ന് കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഓസ്ട്രിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് സ്പെയിൻ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. കാലിഫോർണിയയിലെ ലോസാഞ്ചലസ് സ്റ്റേഡിയത്തിലെ മത്സരത്തിലാണ് സ്പെയിൻ തകർപ്പൻ വിജയം നേടിയത്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ലോസ് ആഞ്ചലസ് സ്റ്റേഡിയത്തിൽ സ്പാനിഷ് ആധിപത്യത്തിന് മുന്നിൽ ഓസ്ട്രിയ നിഷ്പ്രഭമായപ്പോൾ വലയിൽ വീണത് എണ്ണം പറഞ്ഞ 3 ഗോളുകൾ. 36-86 മിനിറ്റുകളിൽ മിഗേൽ ഒയർസ് സാമ്പലിന്റെ 2 ഗോളുകളും 66-ാം മിനിറ്റിൽ പെഡ്രോ പെറോയുടെ ഗോളുമാണ് സ്പെയിനിന് അനായാസ വിജയം നേടിക്കൊടുത്തത്. ആദ്യ മിനിറ്റിൽ തന്നെ ആസ്ട്രിയൻ ഗോൾ മുഖത്തെ വിറപ്പിച്ച സ്പെയിൻ സൂപ്പർ താരം ലെമിനെ യമാൽ വരാനിരിക്കുന്ന ഗോൾ വേട്ടയെക്കുറിച്ച് കൃത്യമായ സൂചന നൽകി. സ്പെയിൻ 22 ഗോൾ ശ്രമങ്ങളും 10 ഓൺ ടാർഗറ്റ് ഷോട്ടുകളുമാണ് മത്സരത്തിൽ പരീക്ഷിച്ചത്. അതേസമയം ഓസ്ട്രിയയ്ക്ക് ഒരൊറ്റ ഓൺ ടാർഗറ്റ് ഷോട്ടിന് പോലും സ്പെയിൻ പ്രതിരോധം അവസരം നൽകിയില്ല. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സര വിജയികളെ പ്രീ ക്വാർട്ടറിൽ സ്പെയിൻ നേരിടും.
0: ടൊറന്റോയിൽ അല്പം മുമ്പ് സമാപിച്ച മത്സരത്തിൽ ക്രൊയേഷ്യയെ 1-2 ഗോളുകൾക്ക് തകർത്ത് പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ ഇടം നേടി. രാവിലെ 8:30 വാങ്കോവറിൽ സ്വിറ്റ്സർലാന്റ് അൾജീരിയയുമായി ഏറ്റുമുട്ടും. 11:30 ആർലിംഗ്ടണിൽ ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. പ്രീ ക്വാർട്ടറിൽ തിങ്കളാഴ്ച ഇംഗ്ലണ്ട് സഹ ആതിഥേയരായ മെക്സിക്കോയെ നേരിടും. ചൊവ്വാഴ്ച US ബെൽജിയവുമായി ഏറ്റുമുട്ടും. ലണ്ടനിലെ കെന്നിംഗ്ടൺ ഓവലിൽ ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ട് ഫൈനലിലെത്തി. 2-ാം സെമി ഫൈനലിൽ ആതിഥേയരായ ദക്ഷിണാഫ്രിക്കയെ 40 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇംഗ്ലണ്ട് ഫൈനലിൽ പ്രവേശിച്ചത്. ഞായറാഴ്ച ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിലാണ് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ഫൈനൽ മത്സരം. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ശ്രീലങ്കയ്ക്കെതിരായ ഇന്ത്യയുടെ രണ്ട് മത്സരങ്ങൾ അടങ്ങുന്ന ടെസ്റ്റ് പരമ്പരയുടെ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചു. അടുത്ത മാസം 15 മുതൽ 27 വരെയാണ് മത്സരം. വയനാട് കലക്ടറേറ്റിൽ മന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ രാവിലെ കായകൽപ്പൻ ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിക്കും. ജനസമ്പർക്ക പരിപാടിയിലൂടെ ജില്ലയിലെ ജനപ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ, പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുക്കുന്ന യോഗത്തിൽ ഉരുത്തിരിയുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തി ആരോഗ്യ മേഖലയുടെ സമഗ്ര വികസനത്തിന് പദ്ധതി തയ്യാറാക്കും. വയനാട് നല്ലൂർനാട് അംബേദ്കർ മെമ്മോറിയൽ ജില്ലാ ക്യാൻസർ സെന്ററിൽ നിർമ്മിക്കുന്ന മോഡൽ ക്യാൻസർ കെയർ സെന്റർ കെട്ടിട നിർമ്മാണം ഉച്ചകഴിഞ്ഞ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാക്ഷിരാമൻ അധ്യക്ഷയാവും. പ്രധാന വാർത്തകൾ വീണ്ടും. അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെ ഇന്ത്യയും ജപ്പാനും അപലപിച്ചു. പരിസ്ഥിതി ലോല പ്രദേശ നിർണയ വിഷയത്തിൽ രാജ്യത്ത് ഏറ്റവും കൃത്യവും വിശദവുമായ പഠനം നടത്തിയത് കേരളമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ കൈമാറുന്ന നീക്കം തടയണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഓസ്ട്രിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് സ്പെയിൻ പ്രീ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
2: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: മൂന്നാമാധവി രാവിലെ എങ്ങോട്ടോട്ട് പോകുന്നല്ലോ?
1: നിനക്കെന്തോ വേണം? അവൾ എവിടെങ്കിലും പോട്ടെ.
0: എന്തോ ആയാലും അറിഞ്ഞിട്ട പേരാ മൂന്നാമാധവി. അയ്യോ, മൂങ്ങാ വല്ലപ്പോഴെങ്കിലും ഒന്ന് മൂളുകയെങ്കിലും ചെയ്യും. ഇത് അതുമില്ല.
1: കറവക്കാരൻ ശങ്കരം പറയുന്നത് കേട്ട് ആ വീട്ടിൽ ആര് ചെന്നാലും മൂങ്ങ ഒരക്ഷരം മിണ്ടത്തുമില്ല, ചിരിക്കത്തുമില്ല.
0: എന്നാലും ഈ മൂങ്ങാടെ ഭർത്താവ് ദിവാകരൻ എങ്ങനെ മൂങ്ങയെ സഹിച്ചു പോന്നു?
1: കല്യാണം കഴിഞ്ഞ കാലത്ത് ഇവിടെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞ് പലതവണ വഴക്കം നടന്നിട്ടുള്ളതാ. പ്രായമുള്ള ആൾക്കാർ വീട്ടിലോട്ട് ചെന്നാലേ മൂങ്ങ ഇരിക്കുന്നിടത്തൊന്നും എഴുന്നേക്കത്ത് പോലും ഇല്ല.
0: ആയിരത്തോളം ഒരൊറ്റ പെണ്ണുങ്ങളോട് മൂങ്ങ മിണ്ടത്തില്ല. എന്തായാലും മനോരോഗം കാണും.
1: എന്നാ പിന്നെ ദിവാകരൻ അവളെ കൊണ്ടുപോയി എവിടെയും കാണിച്ച് ചികിത്സിച്ചുണ്ടായോ?
0: എനിക്ക് തോന്നുന്നതേ ദിവാകരനെ പോലുള്ള ഒരാളിനെ ആയിരിക്കത്തില്ല മൂങ്ങ കൊതിച്ചത്. അത് കിട്ടാത്തത് കൊണ്ടായിരിക്കും ഈ മുഖം മുറിപ്പിച്ച് കെട്ടി വെച്ചോണ്ട് നടക്കുന്നത്.
1: വീട്ടിലും നാട്ടിലും ഒരുപോലെ തന്നെ പെരുമാറുന്നത്.
0: അത് ശരിയാ. കല്യാണ വീട്ടിൽ വന്നാലും അമ്പലത്തിൽ വന്നാലും മൂങ്ങാടെ മോന്തയ്ക്ക് തെളിച്ചവേ ഇല്ല.
1: മൂങ്ങാടെ വീട്ടുകാരെങ്കിലും വന്നാലേ മൂങ്ങ ചിരിക്കുകയും വർത്താനം പറയുകയൊക്കെ ചെയ്യുവോ?
0: അതൊന്ന് രഹസ്യമായിട്ട് തിരക്കണമല്ലോ. ആ, നമ്മുടെ സരോജിനിയെ ഞാൻ പറഞ്ഞേൽപ്പിക്കാം.
1: തനിക്ക് വേറെ ഒരു പണിയില്ലയോ?
0: ദിവാകരൻ ശാന്തനായതുകൊണ്ടാ. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അന്നേ മൂങ്ങായ തത്തമ്മയാക്കി മാറ്റിയേന്.
1: ആവശ്യാ, എന്തുവാ നിന്റെ സ്ഥലത്ത് ആരണ്ട് പുതിയ വൈദ്യരിറങ്ങിയെന്ന് കേട്ടല്ലോടാ.
2: അപ്പൊ അമ്മാനാ സംഭവമൊക്കെ അറിഞ്ഞായിരുന്നല്ലയോ?
0: എടാ, വ്യക്തമായിട്ട് അറിഞ്ഞില്ല. നമ്മുടെ മഴവൻ വാസു വന്ന് ഏതാണ്ടൊക്കെ പറഞ്ഞിട്ട് പോയി.
1: അവൻ പറഞ്ഞതൊന്നും ഞങ്ങൾക്ക് പിടികിട്ടിയില്ല.
0: ഇത്രയും വേഗത്തിൽ വർത്താനം പറയുന്ന ആള് ഈ കേരളത്തിൽ കാണത്തില്ല. വന്ദേ ഭാരത് ട്രെയിൻ പോലും ഇത്രയും വേഗത്തിൽ പോകത്തില്ല.
1: അവൻ വർത്താനം പറയുമ്പോ ഇടയ്ക്ക് കേറി നമ്മൾ എന്തേലും ഒന്ന് ചോദിച്ചു പോയാ പിന്നെ മറുപടി പറയുന്നത് ആദ്യം പറഞ്ഞതിന് കാടി ഇരട്ടി സ്പീഡിലായിരിക്കും.
2: നമ്മുടെ കൊപ്രാക്കാരൻ കേശവ മുതലാളി ഇല്ലയോ, പുള്ളി കൊറേ നാളായിട്ട് കിടപ്പിലല്ലയോ?
1: ഞാൻ പോയി കണ്ടായിരുന്നല്ലോ, മറ്റു പ്രശ്നമൊന്നുമില്ല. കപശല്യോ?
0: അല്ലേ, അതേതാണ്ട് മോശമാണോ?
2: കേശവ മുതലാളിയെ കാണാൻ നമ്മുടെ ഉരുക്കിന്റെ ഏത പണിക്കരിയേട്ടൻ ചെന്നായിരുന്നു. ചെന്ന് വർത്താനമൊക്കെ പറഞ്ഞ ശേഷം കഫമൊക്കെ ഉരുകി പോവാനേ ഒരു ആയുർവേദ മരുന്ന് കുറിച്ചു കൊടുത്തു.
0: കാളയ്ക്ക് ലാടപടിക്കാൻ നടക്കുന്ന പണിക്കര് എന്നാ ആയുർവേദ പരീക്ഷ ജയിച്ചത്?
2: കേശവ മുതലാളി അന്ന് വൈകിട്ട് ആരാണ്ടേ പറഞ്ഞോട്ട് പണിക്കര് പറഞ്ഞ മരുന്ന് വാങ്ങിക്കിടിച്ച്. കഫം ഇപ്പൊ ഒരുപാട് ഇളകി പോയി.
0: പണിക്കര് ഡോക്ടർ ആളും മിടുക്കനാണല്ലോ.
2: പിറ്റേ ദിവസം മുതല് കേശവ മുതലാളിയെ കാണാൻ വരുന്നവരോടെല്ലാം പണിക്കര് ഈ മരുന്നിന്റെ കാര്യം പറയുകയും അത് കഴിച്ച് രോഗം ഭേദമായതും ഒക്കെ അങ്ങ് പറയും.
1: അല്ലാതിപ്പോ ആരായാലും പറയുമല്ലോ.
2: എന്റെ വീടിന്റെ അടുത്തേ ടൈൽസിന്റെ പണിക്ക് വന്ന ബാബുവിന്റെ അമ്മയ്ക്ക് അസുഖമായിട്ട് രണ്ടാഴ്ച ആശുപത്രി കിടന്ന്, ഒരുവിധം മാറിയപ്പോ വീട്ടിൽ കൊണ്ടുവന്നു.
0: അതും കഫ പ്രശ്നമായിരുന്നോ?
2: ആ, ചുമയും ശ്വാസം മുട്ടലും ഒക്കെ ആയിരുന്നു. കഫൻ തന്നെ ഒന്ന് പറയാം. അവരെ കാണാൻ നമ്മുടെ ചിറ്റയ്യത്തെ രഘു എന്ന്. രഘു അവർക്കൊരു മരുന്നും കുറിച്ചു കൊടുത്തു.
0: അല്ലേ, ഈ പഞ്ചായത്ത് മുഴുവൻ വൈദ്യന്മാരറങ്ങിയോ?
2: രഘു കുറിച്ചു കൊടുത്ത മരുന്ന് ഏതാണെന്ന് അമ്മാവന് പിടികിട്ടിയോ?
1: ഇല്ല.
2: ആഹാ, നമ്മുടെ കേശവ മുതലാളിക്ക് പണിക്കരിയേട്ടൻ കുറിച്ചു കൊടുത്ത മരുന്ന്.
0: അത് രഘുവിന് എവിടുന്ന് കിട്ടി?
2: കേശവ മുതലാളിയെ കാണാൻ ചെന്നപ്പോ മുതലാളി ആ മരുന്നിന്റെ കാര്യം പറഞ്ഞായിരുന്നു. ഏതായാലും ബാബുവിന്റെ അമ്മ ആ മരുന്ന് വാങ്ങിച്ച് കഴിച്ച് രാത്രിയായപ്പോ അവർക്ക് വയറിളക്കം ഛർദ്ദി തുടങ്ങി. അന്ന് തന്നെ ആശുപത്രി കൊണ്ടു അഡ്മിറ്റ് ആക്കി.
1: ഇപ്പൊ എങ്ങനെയുണ്ട്?
2: ആ, ഇപ്പൊ കുറവുണ്ടെന്നാ പറഞ്ഞേ.
0: രഘു ഡോക്ടറെ കുറിച്ച് മരുന്നാ കൊടുത്തതെന്ന് ആശുപത്രിയിലെ ഡോക്ടറോട് പറഞ്ഞായിരുന്നു.
2: പറഞ്ഞ് അത് അറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ ബാബു രഘുവിനെ ഫോണിൽ വിളിച്ച് ആശുപത്രിയിലോട്ട് വരാൻ പറഞ്ഞു.
0: അല്ല വിശ്വ, രഘുവിനെ കുറിച്ച മരുന്ന് തള്ള വാങ്ങി കഴിച്ചതെന്ന് ബാബു അറിഞ്ഞായിരുന്നോ?
2: ഇല്ല, ബാബു ഉണ്ടായിരുന്ന ആ മരുന്ന് മേടിച്ചു കൊടുക്കത്തില്ലല്ലോ.
0: എന്നിട്ട്?
2: ആ, രണ്ട് രണ്ടര മണിക്കൂർ കഴിഞ്ഞപ്പോ രഘു ആശുപത്രിയിലെത്തി. ബാബു അവനെ ദൂരെ മാറ്റി നിർത്തി അറിയാവുന്ന ചീത്തയൊക്കെ വിളിച്ച് അവസാനം സെക്യൂരിറ്റിക്കാരൊന്ന് വിളിച്ചോണ്ട് പോയി.
0: കൊപ്രാമലയുടെ വയറിന് പിടിക്കുന്ന മരുന്ന് ബാബുവിന്റെ അമ്മയുടെ വയറിന് പിടിച്ചു കാണത്തില്ല. അന്യന്റെ വാക്കും സ്വയം ചികിത്സയും അവത്തിലെത്താൻ പറ്റിയ മാർഗം.

ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. ഇത് എന്റെ റേഡിയോ 91.2 ഒണാട്ടേറെ പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ സുമയാണ്. അപ്പം നമ്മൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഇന്ന് ജൂലൈ 3 ഇന്ന് ജൂലൈ 3 പറയുമ്പം 7 മാസമായി കേട്ടോ. അതായത് ഇനി 5 കൂടെയുള്ളു ഈ വർഷം തീരാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പുതിയ പുതിയ ടോപ്പിക്കും പുതിയ പുതിയ കാര്യങ്ങളും പുതിയ പുതിയ ചിന്തകളും ഒക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്താലോ അല്ലേ. നമുക്ക് ചർച്ച ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ഇന്നത്തെ ഒരു ദിവസത്തിൽ നമ്മളിങ്ങനെ എടുത്തിരിക്കുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസം പല കാര്യങ്ങളും ഇപ്പം നമ്മൾ റീൽസിൽ കൂടെ ആയാലെങ്കിലും നമ്മൾ ന്യൂസിൽ കൂടെ ആണെങ്കിലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ അവരവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് മാറിപ്പോകുന്നത്. അത് ഇപ്പം ഓരോ ഇപ്പം ഇന്നത്തെ ഈ ഒരു ട്രെൻഡിങ്ങിനനുസരിച്ചിട്ടാണെങ്കിൽ എല്ലാവരും അവരവരുടെ കാര്യങ്ങളിൽ ബിസി ആകാനും അവരവരുടെ കാര്യങ്ങൾ നോക്കാനും കൂടുതൽ അവരവരുടെ കാര്യങ്ങളിൽ ഏർപ്പെടാനും ഒക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. അപ്പം അങ്ങനെ പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ആളുകൾ മാറിപ്പോകുന്നത് സ്വാഭാവികമായിട്ടാണോ അതോ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണോ എന്നുള്ളൊരു ചോദ്യമാണ് നമ്മൾ ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ എടുത്തിരിക്കുന്നത് അല്ലേ. അതായത് നമ്മൾ ഒരിക്കൽ നമ്മളോട് ഭയങ്കരമായിട്ട് അടുത്തിരുന്ന ആളുകൾ ഇന്ന് കുറച്ച് ദൂരെയായിട്ട് തോന്നുന്ന ആളുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ആളുകൾ മാറുന്നത് അവർ സ്വാഭാവികമായിട്ട് അങ്ങനെ മാറിപ്പോകുന്നതാണോ അതോ അത് അവരുടെ സ്വാർത്ഥത കൊണ്ട് മാറിപ്പോകുന്നതാണോ എന്നാണ് ഇന്നത്തെ ചോദ്യം. അപ്പം നമുക്ക് ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മാറുന്നു, നമ്മളെ ചുറ്റിപ്പറ്റിയ ആളുകളും മാറുന്നു. പക്ഷെ ചില മാറ്റങ്ങളുണ്ടല്ലോ, അത് നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം പറ്റും. പക്ഷെ ചിലത് നമ്മളെ വേദനിപ്പിക്കും. ഒരിക്കലും നമ്മുടെ കൂടെ ഞാൻ ഓൾവേസ് ദെയർ ഫോർ യു അല്ലെങ്കിൽ ഞാൻ നിന്നോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞ ആളുകൾ പിന്നീട് ഒരു സംടൈംസ് അവൈലബിൾ വളരെ ചിലപ്പം മാത്രം കിട്ടുന്ന ആളുകളായിട്ട് മാറുമ്പോൾ നമ്മൾ ചോദിക്കും എന്താണ് തെറ്റ് അല്ലേ. അവരുടെ ജീവിതം മാറിയത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ അവർ ഇനി അത്ര പ്രധാനമാക്കാത്തത് കൊണ്ടാണോ എന്നൊന്നും നമുക്കറിയില്ല. മാറിപ്പോകുന്നത് പലപ്പോഴും ഒരു ചിലപ്പോൾ രണ്ടു പേർക്ക് തമ്മിലുള്ള ഒരു ഗ്രോത്ത് വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാകാം, അല്ലെങ്കിൽ പുതിയ സാഹചര്യങ്ങൾക്ക് വേണ്ടിയിട്ടാകാം, പുതിയ ആളുകൾ അല്ലെങ്കിൽ പുതിയ പുതിയ പ്രയോറിറ്റീസ്. പക്ഷേ അത് ഒരാളെ പൂർണ്ണമായി മനസ്സിലാക്കാനായിട്ടുള്ള ഒരു കാരണമാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല. അത് സ്വാഭാവികമായിട്ടാണോ അല്ലെങ്കിൽ അത് സ്വാർത്ഥതയായിട്ടാണോ എന്നുള്ളതാണ് ചോദ്യം. കൂടുതലും എനിക്ക് തോന്നുന്നു നമ്മളുടെ സുഹൃത്ത് വലയങ്ങളിലൊക്കെ നിന്നിട്ട് പിന്നീട് കല്യാണം കഴിച്ച് കുടുംബജീവിതമായിട്ടൊക്കെ പോകുമ്പോഴാണ് പലരിലും ഈ മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങുന്നത്. അപ്പം ഒരു കല്യാണം കഴിച്ച് ഒക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ അവരുടെ പ്രയോറിറ്റീസ് മാറി എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. പിന്നീട് അവരുടെ ഒരു അവരുടെ ലോകമായി അവരുടെ ജീവിതമായി പിന്നീട് കുട്ടികളൊക്കെ ആയി കഴിയുമ്പോൾ അവരുടെ പ്രയോറിറ്റീസ് പതുക്കെ കുട്ടികളിലേക്ക് മാറും. അങ്ങനെയൊക്കെ വരുമ്പോഴൊക്കെയാണ് നമുക്ക് കൂടുതലും ഈ ആളുകൾ മാറിപ്പോയി എന്നൊക്കെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ സുഹൃത്തുക്കൾക്കിടയിൽ നമ്മൾ പറയുന്നത്. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കിടയിലാവുമ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ വെക്കുക എന്ന് പറയുന്ന കാര്യത്തിൽ കുറച്ചങ്ങ് പുറകോട്ടാകും. പിന്നീട് അവരുടെ കാര്യത്തിലോട്ട് നമ്മൾ ഒന്ന് വിളിക്കുക, ഒന്ന് സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് ഈ പറഞ്ഞതുപോലെ സംടൈംസ് അവൈലബിൾ എന്ന് പറയുന്നൊരു കാര്യങ്ങൾ മാത്രമായി മാറും. അപ്പം ഇങ്ങനെ ചിന്തിക്കും, കൂടുള്ള കൂട്ടുകാരികൾ ഇങ്ങനെ ചിന്തിക്കും, ആ അവള് ഇത് ഇപ്പം എന്താ ഇവളങ്ങ് ഒരുപാട് മാറിപ്പോയി, നമ്മളെ വിളിക്കാറും ഇല്ല, നമ്മുടെ അടുത്ത് സംസാരിക്കാറും ഇല്ല, നമ്മുടെ കാര്യങ്ങൾ പറയാറും ഇല്ല, ഒന്നുമില്ല എന്നുള്ള രീതിയിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ചിലരുണ്ട് കേട്ടോ, ചിലരുണ്ട് അവരുടെ അതാത് രീതിയിൽ അവരുടെ ഫ്രണ്ട്ഷിപ്പും ബന്ധങ്ങളും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ചില ആ ഒരു അന്തരീക്ഷത്തിലൊക്കെ വരുമ്പോഴത്തേക്കും കുറേ ആളുകൾ ഇങ്ങനെ മാറിപ്പോകാറുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ പ്രണയിച്ചുകൊണ്ടിരുന്നവരുടെ രണ്ട് വഴിക്ക് ബ്രേക്കപ്പ് ആയി കഴിയുമ്പോൾ അത് രണ്ടുപേരുടെയും വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു കാര്യം. ആ ഒരു ബ്രേക്കപ്പ് കൊണ്ട് ചിലപ്പം രണ്ടുപേർക്കും ഗുണങ്ങൾ മാത്രമേ ഉണ്ടാകാറുള്ളൂ, അല്ലെങ്കിൽ രണ്ടുപേരുടെയും വളർച്ചയ്ക്ക് ഇത് അവരുടെ പഠിത്തത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ജോലിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ബന്ധം നല്ല രീതിയിൽ പോകില്ല എന്ന് മനസ്സിൽ തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ശരി നമുക്കിതിവിടെ വെച്ച് അവസാനിപ്പിക്കാം, രണ്ടുപേരുടെ ഭാവിക്കും അതായിരിക്കും നല്ലത് എന്നുള്ളൊരു ചോദ്യവും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും പിന്നീട്
ശരിയായിരിക്കാം ആ ഒരു ബന്ധം കൊണ്ട് ചിലപ്പം അങ്ങനെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. പിന്നീട് നല്ല ആളുകൾ അവരുടെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ രണ്ടുപേർക്കും നല്ല രീതിയിൽ വളർച്ചയ്ക്കും അവരുടെ ഫ്യൂച്ചറിനുമൊക്കെ വളരെയധികം ബെറ്റർ ആകും. പക്ഷെ ഒരു സമയത്ത് പിന്നീട് അവരെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ എന്ന് സംസാരിക്കോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. അപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 9544700912. ഇത് എൻ്റെ റേഡിയോ 91.2 ലോണാട്ടുകര പാസഞ്ചർ. നമുക്ക് ആകാശവാണി വാർത്തകൾക്ക് ശേഷം തിരികെ എത്താം.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യ ജപ്പാൻ സംയുക്ത പ്രസ്താവന. എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെയും ശക്തമായി അടിച്ചമർത്തണമെന്ന് ആഹ്വാനം. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തത്തിന്റെ അടിസ്ഥാന ഘടകമാണ് സാമ്പത്തിക സുരക്ഷയെന്ന് പ്രധാനമന്ത്രി. രാജ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ എബോള പരിശോധനയ്ക്ക് എയർ സുവിധ 2.0 പോർട്ടൽ സജ്ജമാക്കി വ്യോമയാന മന്ത്രാലയം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റ നീക്കം സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ക്രൊയേഷ്യയെ 1-2 രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. അതിർത്തി കടന്നുള്ള പാക് ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യ ജപ്പാൻ സംയുക്ത പ്രസ്താവന. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജപ്പാൻ പ്രധാനമന്ത്രി സനേ തക്കീച്ചിയുമാണ് എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെയും ശക്തമായി അടിച്ചമർത്തണമെന്ന് ആഹ്വാനം ചെയ്തത്. പഹൽഗാമിലും ഡൽഹിയിലും കഴിഞ്ഞ വർഷം നടന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച ഇരു പ്രധാനമന്ത്രിമാരും കുറ്റവാളികളെ ഉടൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടു. ഐക്യരാഷ്ട്രസഭ നിരോധിച്ച ഭീകര സംഘടനകൾക്കെതിരെ യോജിച്ച നീക്കങ്ങൾക്കും ഭീകരവാദത്തിനുള്ള സാമ്പത്തിക പിന്തുണ അവസാനിപ്പിക്കുന്നതിനും പ്രതിജ്ഞാബദ്ധമാണെന്ന് ഇരു നേതാക്കളും വ്യക്തമാക്കി. സമാധാനം, സ്ഥിരത, സമൃദ്ധി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനും ആസിയാൻ അംഗരാജ്യങ്ങളുമായുള്ള സഹകരണത്തിന്റെ പ്രാധാന്യവും അവർ എടുത്തുപറഞ്ഞു. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനം പൂർത്തിയാക്കി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്ന് മടങ്ങും. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ ജപ്പാൻ സംയുക്ത സാമ്പത്തിക ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ജി ഡി പി വളർച്ച 7.7%. ഇന്ത്യ ജപ്പാൻ സാമ്പത്തിക പങ്കാളിത്തത്തിന്റെ വിജയത്തിന് നിരവധി തിളക്കമാർന്ന ഉദാഹരണങ്ങളുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
1: और ग्लोबल डिमांड में गिरावट से जूझ रही है. लेकिन जैसे कहा जाता है, व्हेन द गोइंग गेट्स टफ द टफ गेट गोइंग. भारत विश्व की फास्टेस्ट ग्रोइंग मेजर इकोनॉमी है. पिछले फाइनेंशियल ईयर में भारत की जीडीपी ग्रोथ 7.7% रही.
0: രാജ്യത്തുടനീളമുള്ള അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ എബോള പരിശോധനയ്ക്ക് നവീകരിച്ച സംവിധാനം ആരംഭിച്ചു. എയർ സുവിധ 2.0 എന്ന പോർട്ടൽ വ്യോമയാന മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസും ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡും സംയുക്തമായാണ് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വികസിപ്പിച്ചത്. അന്താരാഷ്ട്ര യാത്രക്കാർക്കായി പൂർണ്ണമായും സമ്പർക്കരഹിതവും പേപ്പർരഹിതവുമായ ആരോഗ്യ സ്വയം പ്രഖ്യാപന സംവിധാനമാണ് ഇത്. രാജ്യത്തിന്റെ എണ്ണ ശുദ്ധീകരണ ശേഷി അതിവേഗം വളരുകയാണെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. ഇന്ത്യയുടെ എണ്ണ ശുദ്ധീകരണ ശേഷി പ്രതിവർഷം 300 ദശലക്ഷം മെട്രിക് ടണ്ണായി ഉയരുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിലും വിതരണത്തിലും സർക്കാർ സുതാര്യത ഉറപ്പാക്കിയതായും മന്ത്രി വ്യക്തമാക്കി.
2: We have different projects including refineries which are at an advanced stage and over the next 6 months to 2 years they will be implemented. Those taken collectively would bring our refining capacity to about 300 million metric tons per annum. Now this in and of itself is a noteworthy and remarkable figure, but if you see that in the context of what's happening in other parts of the world it becomes more noteworthy.
0: അന്തരിച്ച ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള സയ്യിദ് അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വിദേശകാര്യ സഹമന്ത്രി പബിത്ര മർഗരീറ്റയും ബീഹാർ ഗവർണർ സയ്യിദ് അതാ ഹസ്നൈനും ഇന്ന് ഇറാനിലെത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ ബന്ധം കണക്കിലെടുത്താണ് നടപടിയെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പാരീസിൽ സന്ദർശനം നടത്തുന്ന കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബി എൻ പി പാരിബാസ് ഗ്രൂപ്പിന്റെ ഡെപ്യൂട്ടി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും എക്സിക്യൂട്ടീവ് ചെയർമാനുമായ യാൻ ജെറാർഡിനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങളെയും നിക്ഷേപ അന്തരീക്ഷത്തെയും ബി എൻ പി പാരിബാസ് പ്രശംസിച്ചു. ഫ്ളൈയിംഗ് വെയിൽസിന്റെ പ്രസിഡന്റ് സെബാസ്റ്റ്യൻ ബൌഗണിനുമായും ശ്രീമതി സീതാരാമൻ ചർച്ച നടത്തി. അമർനാഥ് യാത്രയ്ക്ക് ഇന്ന് തുടക്കമാകും. ജമ്മുകശ്മീരിലെ പഹൽഗാം, ബൽതാൽ എന്നീ പാതകളിലൂടെ 57 ദിവസം നീളുന്നതാണ് തീർത്ഥാടന യാത്ര. തീർത്ഥാടകരുടെ ആദ്യ സംഘം ഇന്നലെ അനന്തനാഗ് ജില്ലയിലെയും ഗന്ദർബൽ ജില്ലയിലെയും ക്യാമ്പുകളിൽ എത്തിച്ചേർന്നു. 4822 തീർത്ഥാടകരാണ് ആദ്യ സംഘത്തിലുള്ളത്. അടുത്ത മാസം 28 അമർനാഥ് യാത്ര സമാപിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണ് വിഴിഞ്ഞം തുറമുഖത്ത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി 49% ഓഹരി പങ്കാളിത്തത്തോടെ നിക്ഷേപം നടത്തുമെന്ന പ്രഖ്യാപനമുണ്ടായതെന്ന് മുഖ്യമന്ത്രി വി.ഡി സതീശൻ. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അതൃപ്തി അദാനി പോർട്ട് അധികൃതരെ അറിയിച്ചതായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. സർക്കാരിന്റെ അനുമതിയോടുകൂടി മാത്രമേ ഓഹരി ഘടനയിൽ മാറ്റം വരുത്താനാകൂ എന്നും കരാറിലെ വ്യവസ്ഥകൾ പരിശോധിച്ചതിനുശേഷം തുടർ നിലപാട് സ്വീകരിക്കുമെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജിന് അപേക്ഷിക്കുന്ന തീർത്ഥാടകരുടെ പാസ്പോർട്ട് അപേക്ഷകൾ എത്രയും വേഗം തീർപ്പാക്കാൻ പാസ്പോർട്ട് ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രി എൻ ശംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രിക്ക് കത്തയച്ചു. 2027 ഹജ്ജിനുള്ള ഓൺലൈൻ അപേക്ഷകൾ ഈ മാസം 20 വരെയാണ് സ്വീകരിക്കുന്നത്. പാസ്പോർട്ട് ലഭിക്കുന്നതിൽ കാലതാമസം ഒഴിവാക്കാൻ റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകളിൽ പ്രത്യേക കൌണ്ടറുകൾ ആരംഭിക്കാനും അപേക്ഷകൾ സമയബന്ധിതമായി തീർപ്പാക്കാനും അടിയന്തര നിർദ്ദേശം നൽകണമെന്നും മന്ത്രി കത്തിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും ഇന്ന് ശക്തമായ മഴ ലഭിക്കാൻ സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: ഈ ആഴ്ചയിൽ ഇത് 3 ദിവസമാണ് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിക്കുന്നത്. ഇതിനു പുറമെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള 9 ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെയും സംസ്ഥാനത്ത് വ്യാപകമായ മഴ ലഭിക്കും എന്നാണ് പ്രവചനം.
0: സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ടിൽ ക്രൊയേഷ്യക്കെതിരെ പോർച്ചുഗലിന് വിജയം. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: ഇതിഹാസ താരം ലൂക്ക മോൺഡ്രിഡ്സിന്റെ ക്രൊയേഷ്യയുടെ കിരീട പോരാട്ടം അവസാനിച്ചിരിക്കുന്നു. ആരാധകരുടെ ഹീറോ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലുമായി ഏറ്റുമുട്ടി ക്രൊയേഷ്യ പുറത്തേക്ക്. ഗോൾരഹിതമായ ആദ്യ പകുതിക്ക് ശേഷം പെരിസിച്ചിലൂടെ ക്രൊയേഷ്യ മുന്നിലെത്തിയെങ്കിലും റൊണാൾഡോ പെനാൾട്ടിയിലൂടെ പോർച്ചുഗലിന് സമനില സമ്മാനിച്ചു. പിന്നീട് അങ്ങോട്ട് ഇരു ടീമുകളും വിജയം കൈപ്പിടിയിലൊതുക്കാൻ രണ്ടും കൽപ്പിച്ച് പൊരുതിയതോടെ മത്സരം അത്യന്തം ആവേശഭരിതമായി. ഇഞ്ചുറി ടൈമിൽ റാമോസ് നേടിയ ഗോളിൽ നിർണായക ലീഡ് പിടിച്ച പോർച്ചുഗൽ വിജയം തൊടുമുമ്പ് ക്രൊയേഷ്യ ഗോൾ മടക്കിയെങ്കിലും VAR ഓഫ്സൈഡ് വിധിക്കുക. ആസ്ട്രിയയെ 3 തകർത്ത സ്പെയിനാണ് പ്രീ ക്വാർട്ടറിൽ പോർച്ചുഗലിന്റെ എതിരാളികൾ.
0: ഇന്ത്യൻ സമയം ഇന്ന് രാവിലെ 8:30 സ്വിറ്റ്സർലാന്റ് അൾജീരിയയെ നേരിടും. പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ നാളെ ആരംഭിക്കും. അടുത്ത മാസം 15 മുതൽ 27 വരെ നടക്കുന്ന ഇന്ത്യ ശ്രീലങ്ക 2 മത്സരങ്ങളുള്ള ടെസ്റ്റ് പരമ്പരയുടെ സമയക്രമം BCCI പ്രഖ്യാപിച്ചു. ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് 2025-27 ഭാഗമായാണ് ഈ പരമ്പര. ടീമിനെ ശുഭ്മാൻ ഗിൽ നയിക്കും. അതേസമയം ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 2 മത്സരം നാളെ മാഞ്ചസ്റ്ററിൽ നടക്കും. തായ്ലന്റിൽ വടക്കുകിഴക്കൻ മൂതഹാൻ പ്രവിശ്യയിൽ തീർത്ഥാടന യാത്രയ്ക്കിടെ ഉണ്ടായ അപകടത്തിൽ 9 സന്യാസിമാർ മരിച്ചു. സന്യാസിമാരുടെ കൂട്ടത്തിലേക്ക് 11 വയസ്സുള്ള ഒരു ആൺകുട്ടി പിക്കപ്പ് ട്രക്ക് ഇടിച്ചു കയറ്റിയതിനെ തുടർന്നാണ് അപകടമുണ്ടായത്. കുട്ടിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ഉക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 27 പേർ കൊല്ലപ്പെട്ടു. 90 പേർക്ക് പരിക്കേറ്റു. വിവിധ സ്ഥലങ്ങളിൽ നിരവധി കെട്ടിടങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചു. ഉക്രൈൻ നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് ഈ പ്രതിരോധ നടപടിയെന്ന് റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. സിറിയയിലെ ഡമാസ്കസിൽ ഉണ്ടായ സ്ഫോടനത്തിൽ 9 പേർ കൊല്ലപ്പെട്ടു. 20 പേർക്ക് പരിക്കേറ്റു. തലസ്ഥാനമായ ഹെജാസ് ജില്ലയിലെ ഒരു കഫേയിലാണ് സ്ഫോടനമുണ്ടായത്. ആക്രമണത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായി സിറിയൻ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 22,000 നിക്ഷേപിക്കുന്നതിലൂടെ പ്രതിമാസം 20 ലക്ഷത്തിലധികം വരുമാനം ലഭിക്കുന്ന നിക്ഷേപ പദ്ധതിയെക്കുറിച്ച് കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വിശദീകരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യ ജപ്പാൻ സംയുക്ത പ്രസ്താവന. എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെയും ശക്തമായി അടിച്ചമർത്തണമെന്ന് ആഹ്വാനം. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തത്തിന്റെ അടിസ്ഥാന ഘടകമാണ് സാമ്പത്തിക സുരക്ഷയെന്ന് പ്രധാനമന്ത്രി. രാജ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ എബോള പരിശോധനയ്ക്ക് എയർ സുവിധ 2.0 പോർട്ടൽ സജ്ജമാക്കി വ്യോമയാന മന്ത്രാലയം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റ നീക്കം സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാന സർക്കാരിന്റെ അതൃപ്തി അദാനി പോർട്ട് അധികൃതരെ അറിയിച്ചതായും മുഖ്യമന്ത്രി. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ക്രൊയേഷ്യ 1-0 രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി പോർച്ചുഗൽ പ്രീക്വാർട്ടറിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
6: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
3: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: ഈ മഴക്കാലത്ത് തുണി അലക്കുമ്പോഴൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
6: ഒരു സൊല്യൂഷൻ ഉണ്ട്.
5: എന്താ സൊല്യൂഷൻ?
6: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

തിരികെ എത്താം. വെൽക്കം ബാക്ക്. ഇത് എന്റെ റേഡിയോ 91.2 ലോണാട്ടേറെ പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരാൾ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് പോകുന്നത്, ആ ഒരു അകൽച്ച എന്ന് പറയുന്നത് സ്വാർത്ഥതയായിട്ട് പോകുന്നതാണോ അതോ സ്വാഭാവികമായിട്ട് നടക്കുന്നതാണോ എന്നുള്ളൊരു ചോദ്യത്തെ പറ്റിയിട്ടാണ്, എന്നൊരു വിഷയത്തെ പറ്റിയിട്ടാണ് നമ്മളിന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മളൊരു ഈ റിലേഷൻഷിപ്പിനെ ഇങ്ങനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുമ്പോൾ അവിടെ മറ്റൊരാൾ അതിൽ നിന്ന് മൃദുവായിട്ട് ഇങ്ങനെ സ്ലോലി ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതൊരിക്കലും നമ്മൾ വലിയൊരു വഴക്കായിട്ടൊന്നും കാണേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ വഴക്കായിട്ട് ആയിട്ടാവില്ല അയാൾ ഇങ്ങനെ മാറുന്നത്, അല്ലെങ്കിൽ ഒരു നാടകീയമായിട്ടുള്ളൊരു പര്യവസാനിപ്പിച്ച് അങ്ങനെയും ആയിട്ടാവില്ല. പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് റിപ്ലൈ ഡിലേ ആകുന്നത്, കോളുകൾ കുറയുന്നത്, നമ്മളിലുള്ള ആ ഒരു താല്പര്യം കുറയുന്നത്, അതൊക്കെ ചേർന്നപ്പോൾ നമ്മൾ തന്നെ അങ്ങ് റിയലൈസ് ചെയ്യുക, ഈ വ്യക്തി എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. അതായത് നമ്മളെ വിളിക്കാതാവുമ്പോഴും നമ്മളോട് സംസാരിക്കാതാവുമ്പോഴും നമ്മളോട് മെസ്സേജിന് റിപ്ലൈ തരാതൊക്കെ ആവുമ്പോഴും നമ്മൾ മനസ്സിലാക്കുക ആ വ്യക്തി മാറി എന്നുള്ളത്. പക്ഷേ ഒരു ചോദ്യമുണ്ട്, മാറുന്നത് ഒരു തെറ്റാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. നമ്മൾ തന്നെ മാറുന്നുണ്ട് ഇല്ലേ, നമ്മളുടെ പ്രയോറിറ്റീസ് മാറുന്നില്ലേ, നമ്മളുടെ ആ ഒരു ഓരോ ജീവിതത്തിൽ നിന്ന് നമ്മളിങ്ങനെ അടുത്തടുത്ത സ്റ്റേജിലേക്ക് കടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ആ ഒരു പ്രയോറിറ്റീസ് മാറുന്നില്ലേ, നമ്മളുടെ ആ ഒരു സർക്കിൾ മാറുന്നില്ലേ. അപ്പോൾ മറ്റൊരാൾ മാറുമ്പോൾ മാത്രം നമ്മൾ അതിനെ എങ്ങനെ സ്വാർത്ഥതയായി കാണുന്നത് എന്തുകൊണ്ടാണ്? നമുക്കാകാമെങ്കിൽ മറ്റുള്ളവർക്കും ആയിക്കോടെ എന്നുള്ളൊരു ചോദ്യമുണ്ട് അതിനകത്ത് ഇല്ലേ. കാരണം മേ ബി അവർ നമ്മളെ സെയിം ആയി തന്നെ ആയിരിക്കും പ്രതീക്ഷിച്ചത്, അതായത് നമ്മൾ അവരുടെ അടുത്ത് തന്നെ നിൽക്കുന്നത് പോലെ തന്നെ ആയിരിക്കും അവർ തിരിച്ചും എന്നുള്ളൊരു ആ ഒരു പ്രതീക്ഷയാണ് ചിലപ്പോൾ നമ്മളുടെ ആ ഒരു നിരാശയ്ക്കും ആ ഒരു വിഷമത്തിനുമൊക്കെ കാരണം. പക്ഷേ ഇനി ഒരു സത്യസന്ധമായിട്ടൊരു കാര്യങ്ങൾ പറയട്ടെ, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ നിങ്ങളുടെ അടുത്ത്. നിങ്ങൾ ഒരാളെ മിസ് ചെയ്യുന്നത് ആ വ്യക്തിയെ തന്നെയാണോ, അല്ലെങ്കിൽ അവർ ഒരിക്കലായിരുന്ന അവരുടെ ഒരു വെർഷൻ ഉണ്ടല്ലോ, അവരുടെ ഒരു സ്വഭാവം, അവരുടെ ഒരു ക്യാരക്ടർ, അതിനെയാണോ നിങ്ങൾ മിസ് ചെയ്യുന്നത്? അതായത് ഒരു വ്യക്തിയാണോ, അവരിലുണ്ടായിരുന്ന ഒരു സ്വഭാവത്തെയാണോ നിങ്ങൾ മിസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഒരാൾ നമ്മൾ ഇങ്ങനെ മാറുമ്പോൾ നമ്മളിങ്ങനെ ഫൈറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ നമ്മളത് സൈലൻ്റായിട്ട് നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് അവരുടെ വീക്ക്നെസ്, അവരുടെ സ്ട്രെങ്ത് ഏതൊക്കെയാണ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു ബന്ധങ്ങളിലേക്ക് വരുമ്പോൾ ഉള്ള ഒരുപാട് ചോദ്യങ്ങളായിട്ട് പിന്നീട് മാറാറുണ്ട്. അപ്പം നമ്മൾ ഒരു കാലത്ത് കൂട്ടുകാരായിട്ട് നടന്നവർ, ഒരു കാലത്ത് പ്രണയിച്ച് നടന്നവർ, ഒരു കാലത്ത് വളരെയധികം ബന്ധം കാത്തു സൂക്ഷിച്ചവർ തമ്മിലിപ്പം ഒന്ന് ദൂരെ നിന്നൊന്ന് കാണുമ്പോൾ വളരെയധികം ഒരു അപരിചിതരായിട്ടും അല്ലെങ്കിൽ വലിയ പരിചയമില്ലാത്തതുപോലെ അങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? നിങ്ങൾ പെട്ടെന്ന് ചെന്ന് ഓടി ചെന്ന് സംസാരിക്കുമോ, അതോ പതുക്കെ ഒരു ഗ്യാപ്പൊക്കെ ഇട്ട് പതുക്കെ പതുക്കെ ചെന്ന് സംസാരിക്കുമോ, അല്ലെങ്കിൽ കാണാത്തതുപോലെ തിരിച്ചു പോവോ, അങ്ങനെ അഴിക്കുമോ? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. വിളിക്കേണ്ട നമ്പർ 9544700912. ഇത് എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

0: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
5: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
6: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
7: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
6: അപ്പൊ പഴയ ചോയ്സോ?
7: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
6: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
7: പിന്നെ വേറൊരു കാര്യം കൊണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
6: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
7: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
6: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
1: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: താം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2-ൽ ഒണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർജി സുമയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരാൾ അവരുടെ ജീവിതത്തിൽ മാറി ഇങ്ങനെ പോകുന്നത് അല്ലെങ്കിൽ അങ്ങനെ അകന്നു പോകുന്നത് സ്വാഭാവികമായിട്ടും അവർ പോകുന്നതാണോ അതോ സ്വാർത്ഥത കൊണ്ട് അവർ പോകുന്നതാണോ എന്നുള്ളൊരു ചോദ്യത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളും ഇങ്ങനെ ജീവിതത്തിൽ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട് അല്ലേ. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് പറയുന്ന ആളുകൾ ചിലർ ഇന്നൊരു ഓർമ്മയായിട്ട് മാത്രം ഇങ്ങനെ പോകുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ അവർ മാറിയത് കൊണ്ട് മാത്രമല്ല, ഞാനും മാറിയത് കൊണ്ടാണ്, നമ്മളും മാറിയത് കൊണ്ടാണ് അല്ലേ. അപ്പോൾ ഒരാൾ മാറിപ്പോകുന്നത് ചിലപ്പോൾ അവരുടെ ഫോൾട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല, പക്ഷേ അത് അവരുടെ ഒരു ജേണി ആയിട്ട് നമുക്ക് പറയാൻ പറ്റൂ, അവരുടെ ഒരു യാത്രയായിട്ടേ നമുക്ക് പറയാൻ പറ്റൂ. പക്ഷേ ആ യാത്രയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാത്തത് അത് നമ്മളെ വേദനിപ്പിക്കും ഇല്ലേ. അതായത് അങ്ങനെ നമുക്ക് ഒരു മാറ്റം എന്ന് പറയുന്നത് ഒരു സത്യമാണ്. ചേഞ്ച് ഈസ് കോൺസ്റ്റൻറ്റ്, ചേഞ്ചസ് ആർ കോൺസ്റ്റൻ്റ് എന്ന് നമ്മൾ പറയത്തില്ലേ. മാറ്റമാണ് നമുക്ക് ഓരോ ദിവസം കഴിയും തോറും നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന, സ്ഥിരമായി സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് മാറ്റമാണ്. അതൊരു സത്യമാണ്. പക്ഷേ മനസ്സിലാക്കുക എന്നതുള്ളത് ഒരു ചോയ്സാണ്. നമുക്ക് ചൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണോ എന്ന് നമുക്ക് തീരുമാനിക്കാം. അങ്ങനെ ഒരാൾ മാറുമ്പോൾ അവരെ നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തുന്നതിനൊക്കെ മുമ്പ് ഒരിക്കൽ അവരുടെ ആ ഒരു അടുത്ത് നിന്ന് അവരെ ഒന്ന് കാണാൻ ശ്രമിക്കൂ. അവർ പോകേണ്ടി വന്നതാണ്, എന്തുകൊണ്ട് അവർക്ക് പോകേണ്ടി വന്നു, എന്തുകൊണ്ട് അവർക്ക് നമ്മളോടത്ത് ഇങ്ങനെ മാറി നിൽക്കേണ്ടി വന്നു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ അല്ലേ. എന്താണ് അതിൻ്റെ സത്യസന്ധമായിട്ടുള്ള കാര്യം, എന്താണ് അതിൻ്റെ, എന്താണ് അവർ മാറിപ്പോകാനുള്ള കാര്യത്തെ പറ്റിയിട്ട് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? ഒരിക്കലെങ്കിൽ അതിനെ പറ്റിയിട്ട് നിങ്ങൾ അവരോട് സംസാരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? എടേ എന്താണ് നിങ്ങളുടെ പ്രശ്നം, എന്താണ് നിങ്ങൾ, എന്താണ് ഇങ്ങനെ മാറിപ്പോയത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്, നമ്മളുടെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ, അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണോ എന്നൊക്കെയുള്ളൊരു ചോദ്യം. ഒന്ന് ഇരുത്തി സംസാരിക്കുക എന്നൊക്കെയുള്ള പറയുന്നൊരു കാര്യമില്ലേ. ചിലരുണ്ട് നന്നായിട്ട് വഴക്കിട്ടിട്ട് പോകുമ്പോൾ നമുക്ക് അത് വലുതായിട്ട് ഫീൽ ചെയ്യത്തില്ല അല്ലേ. അത് നമ്മളെ വെറുപ്പിച്ചു പോയതാണ് എന്ന് നമുക്ക് പറയത്തില്ലേ നമ്മളിങ്ങനെ. അതായത് നമ്മൾ നന്നായിട്ട് നമ്മളെ ഇങ്ങനെ ടോർച്ചർ ചെയ്ത് നമ്മളെ ഇങ്ങനെ മാനസികപരമായിട്ട് ബുദ്ധിമുട്ടിച്ചിട്ട് അത് അങ്ങനെ അങ്ങ് പോകുമ്പോൾ ആ ശരി ആ പോയത് നന്നായി, എനിക്ക് കൂടുതലൊന്നും സഹിക്കാനും കാര്യത്തിനൊന്നും വയ്യ എന്ന് പറഞ്ഞിട്ട്, പക്ഷേ മ്യൂച്വലി രണ്ടുപേര് തമ്മിലിരുന്ന് സംസാരിച്ച് രണ്ട് വഴിക്ക് പിരിയുമ്പോൾ അത് കുറച്ച് അധികം നമ്മളിൽ ഭയങ്കര അധികം വിഷമം ഉണ്ടാക്കും എന്നുള്ളൊരു കാര്യം എന്ന് പറയുന്നത് സത്യമാണ്. അതേപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതേപോലെ വഴക്കിട്ട് പിരിയുമ്പോൾ അത് നമ്മളെ വലുതായിട്ട് ഹേർട്ട് ചെയ്യത്തില്ലെങ്കിലും പിന്നീട് അവരുടെ ആ ഒരു ഓർമ്മകൾ, അവരുടെ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കും. ചിലപ്പം ആദ്യമൊക്കെ വേദനിപ്പിച്ചു വരും, ചിലപ്പോൾ അതൊരു നമ്മളുടെ കുറെ കൂടി മുമ്പോട്ടൊക്കെ പോകുമ്പോൾ അത് നമ്മളുടെ ഒരു പാർട്ടേ അല്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ നമ്മൾ പോകുമ്പോൾ ആ ശരി ഓക്കെ അത് എനിക്ക് പറഞ്ഞു വെച്ചിട്ടുള്ളതല്ല എന്നുള്ളൊരു കാര്യം കൂടി നമ്മുടെ മനസ്സിൽ, ആ അവർ നമ്മുടെ ഫ്രണ്ട്സ് ആവാനായിട്ട് യോഗ്യരല്ല, അല്ലെങ്കിൽ അവർ നമ്മളുടെ കൂട്ടുകാരാവുന്നതിനെ കുറിച്ചിട്ട് അതൊന്നും കൂടി ചിന്തിക്കേണ്ടിയിരിക്കണം, ചിലപ്പോൾ അതായിരിക്കും അത് പോയത്, ചിലപ്പോൾ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും അത് പോയത് എന്നൊക്കെയുള്ളത്. പക്ഷേ എവിടെയോ എന്തോ ഒരു മനസ്സിനിങ്ങനെ കുത്തിവലിക്കുന്ന ആ ഒരു ഫീലിംഗ് ഒക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് സത്യമാണ്, അത് സത്യമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കേണ്ട കാര്യം കൂടിയിട്ടാണ്. അപ്പം എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്, പെട്ടെന്ന് അഭിപ്രായങ്ങൾ പറയാൻ വിളിച്ചോളൂ. വിളിക്കുന്ന നമ്പർ 9544709912. അപ്പം ആദ്യത്തെ പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: ഹലോ, ഗുഡ് മോർണിംഗ് സുമയ്യ.
0: നമസ്കാരം.
1: ആ പിന്നെ സുഹൃത്ത് വലയത്തെ കുറിച്ച് നമ്മൾ ബന്ധങ്ങളിൽ പോകുന്നതിനെ കുറിച്ചൊക്കെ പറയാൻ, നമ്മള് സുഹൃത്ത് ബന്ധങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, നമ്മളിപ്പോ സുഹൃത്തുക്കളാകുന്ന എപ്പോഴാ സ്കൂളിൽ പഠിക്കുന്ന സമയത്തോ അങ്ങനായിരിക്കും നമ്മൾ പെട്ടെന്ന് ഒരു സുഹൃത്തിനെ കിട്ടുന്നത്. ഒന്നാം ക്ലാസ്സിൽ പോകുമ്പോഴോ രണ്ടിലോ ഒക്കെ പോകുമ്പോൾ നമുക്കൊരു കിട്ടുമല്ലോ, അങ്ങനെയായിരിക്കും നമ്മൾ സുഹൃത്തിനെ കുറിച്ചുള്ള ആദ്യം ഒരു പാഠം നമുക്ക് കിട്ടുന്നത്. അപ്പൊ വീട്ടിൽ നിന്നൊക്കെ ആയാലും പിന്നെ ബാക്കിയുള്ള ബന്ധുക്കളൊക്കെ ആയിരിക്കുമല്ലോ, അതൊന്നും നമുക്ക് അറിയില്ല കൊച്ചുങ്ങളല്ലേ. അങ്ങനെ ആ ഒരു സുഹൃത്ത് ബന്ധം തുടങ്ങുന്ന നമുക്ക് എന്തായാലും ഇപ്പൊ അംഗൻവാടിയെന്നോ അല്ലെങ്കിൽ അങ്ങനെ കുഞ്ഞു പ്രായം തൊട്ടായിരിക്കും ഇത് നമുക്ക് കാത്തു സൂക്ഷിക്കണമെങ്കിൽ. നമ്മൾ ഈ വളർന്നു വരുന്ന ഓരോ ഘട്ടങ്ങളിലും നമ്മൾ ഏറ്റവും ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരാളിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അവരായാലും നമ്മളായാലും. അങ്ങനെ ഒരു ബന്ധം നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരിക്കലും ആ ബന്ധം എന്ത് കാരണത്തിലായാലും ഇപ്പൊ കുറച്ച് നാള് അവർക്ക് പഠിക്കേണ്ട രീതിയിൽ അങ്ങോട്ട് പോയാലും അല്ലെ വേറെ എന്തെങ്കിലും ജോലിയുടെ കീഴിൽ പോയാലും ഈ ബന്ധങ്ങളൊന്നും തകർന്നു പോകത്തില്ല. മനസ്സിലാക്കി അടുക്കുന്ന ബന്ധങ്ങൾ. പിന്നെ ചില ബന്ധങ്ങൾ നമ്മളിപ്പോ കാണുന്നെന്ന് വെച്ച് കഴിഞ്ഞാല് അവരെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി പെട്ടെന്ന് അടുക്കുന്നു, പെട്ടെന്ന് വിട്ടുപോകുന്നു, പിന്നെ അതിന്റെ വിഷമങ്ങൾ കൊണ്ടടക്കുന്നു. ഇതൊന്നും ഒരു ബന്ധം നല്ലൊരു ബന്ധത്തിനോട് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ എനിക്ക് ചിലപ്പോ നമുക്ക് പല ബന്ധങ്ങളും ഉണ്ട്, സുഹൃത്തുക്കൾ നമ്മുടെ അടുത്ത് നമ്മള് കാര്യങ്ങളായിട്ട് എല്ലാം വരുന്നുണ്ടാവും. പക്ഷെ ഈ സുഹൃത്തുക്കൾ ഏത് തരത്തിലുള്ളതാണെന്ന് മനസ്സിലാക്കാൻ ആദ്യം നമ്മൾ ശ്രമിക്കുക. അവരുമായിട്ട് നമ്മളൊരു ബന്ധം, ഏതൊരു ബന്ധത്തിനായാലും നമ്മളൊരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് അവരുമായിട്ട് കീപ്പ് ചെയ്ത്
2: പോവുക.
1: എപ്പോഴും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു എന്താ നമ്മുടേതായിട്ടുള്ള ഒരു സ്പേസ് തരുന്ന ഒരു ബന്ധത്തിനെ നമ്മൾ വാല്യൂ കൽപ്പിക്കാവുള്ളൂ. ഏതെങ്കിലും ഒരു ബന്ധത്തിൽ നമ്മൾ ചെന്നിട്ട് അവരുടെ ഇതിനനുസരിച്ചിട്ട് നമ്മൾ പ്രവർത്തിക്കണമെന്ന് നമുക്ക് തോന്നുന്ന ഒരു സമയം ഉണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ നമ്മൾ ആ ബന്ധം വിട്ടിട്ട് പോകുന്നതായിരിക്കും നല്ലത്. മനസ്സിലായോ? അതിപ്പോ നമ്മളിപ്പോ ചേർന്നിട്ട് നമ്മളിപ്പോ ഒരാള് ഒരു അടുത്തുള്ളവരായാലും എന്തായാലും ഒരു നമ്മളെ സ്നേഹിക്കുന്ന ചിലര് പൈസയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ പൈസ കുത്തിയെടുക്കാൻ വേണ്ടിട്ട് ചില ആൾക്കാരൊക്കെ സ്നേഹം നടിക്കാറുണ്ട്. ആവശ്യത്തിന് വേണ്ടി മാത്രം സ്നേഹം നടിക്കാറുണ്ട് ചില ആൾക്കാര്. അതൊക്കെ നമ്മള് മനസ്സിലാക്കുക. എപ്പോഴായാലും ഏതൊരു സുഹൃത്ത് നമ്മുടെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള സുഹൃത്ത് ആയാൽ പോലും നമ്മുടെ ഒരു സ്പേസിൽ ഇടം കൊടുക്കരുത് ആർക്കും. നമ്മുടെ ഒരു സ്പേസ് നമുക്ക്, നമ്മുടെ സ്പേസ് നമ്മുടേതാണ്. അതിനകത്ത് വേറെ ആരെയും കയറി ഇടപെടാൻ അനുവദിക്കാതിരിക്കുക. പിന്നെ സുഹൃത്ത് ബന്ധങ്ങൾ നല്ലതാണ്. നമുക്കിപ്പോ ഏറ്റവും കൂടുതലും നമുക്ക് എന്തെങ്കിലും ആപത്ത് വന്നാലും, എനിക്ക് ഒത്തിരി സുഹൃത്തുക്കളുണ്ട്, നമുക്ക് എന്തെങ്കിലും ആപത്ത് വന്നാലും എന്ത് കാര്യത്തിനായാലും നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ആരോടാ? നമ്മുടെ ഏറ്റവും അടുത്ത ബെസ്റ്റ് ഫ്രണ്ടിനോട് തന്നെ. അല്ലെ? വിഷമം ഉണ്ടായാലും നമുക്ക് സന്തോഷം വന്നാലും നമ്മളിപ്പോ അവിടെ പോകുന്നു പറഞ്ഞാലും എല്ലാം ഓക്കെ. അപ്പൊ ആ ഒരു ബന്ധമുള്ളത് ഏതൊരു മനുഷ്യനും നല്ലത് തന്നെ. അല്ലെ? നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് വിഷമിക്കുന്നതിലും നല്ലതല്ലേ? നമ്മളൊരു ബന്ധം ഷെയർ ചെയ്യുന്ന, ആ വിഷമങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതൊക്കെ നമുക്ക് നല്ലത് തന്നെ. അങ്ങനെ ഈ സുഹൃത്ത് ബന്ധങ്ങൾ, ഞാൻ കഴിഞ്ഞ കാര്യം പറയാം. എന്റെ അച്ഛന്, അച്ഛന്റെ സുഹൃത്തുണ്ട്, മാമന്, ഇവരുണ്ടൊരു സ്കൂൾ തലത്തിൽ തൊട്ടേ ബന്ധ എന്താ സുഹൃത്തുക്കളാ. അവരിപ്പം വയസ്സ് എങ്ങനെ പോയാലും ഒരു 74-75 റേഞ്ചായി. അവരിപ്പോഴും ആ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന കാണുമ്പോഴ് നമുക്ക് എന്തെന്നില്ലാത്ത അസൂയ അവരുടെ അടുത്ത് എനിക്ക് തോന്നാറുള്ളത്. പക്ഷെ രണ്ടുപേരും ഇപ്പോഴും തിക്ക് ഫ്രണ്ട്. എന്തുണ്ടായാലും എടാ അങ്ങനെ ഇങ്ങനെ രണ്ടുപേരും കാണും, സംസാരിക്കും. അതൊക്കെ അതെല്ലാം മക്കളും ഞങ്ങൾ അങ്ങനെ തന്നെയാണ്. അപ്പൊ ആ ഒരു ബന്ധം നമ്മൾ അങ്ങനെ കാത്തു സൂക്ഷിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് മരിക്കുവോളവും ആ ബന്ധം അങ്ങനെ തന്നെ നിലനിന്ന് പോകും. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട്, നല്ലൊരു വർഷം ആശംസിച്ചുകൊണ്ട് നിർത്തും.
2: ഓക്കെ ചേച്ചി. അതായത് ശരിയാണ്, നമ്മള് എല്ലാ ബന്ധത്തിലും ഒരു ചെറിയ അകലം പാലിക്കുക, ലിമിറ്റ് കൊടുക്കുക എന്ന് നമ്മൾ പറയല്ലേ. ഒരു ലിമിറ്റ് വെക്കുക എല്ലാത്തിനും, അത് ഏത് ബന്ധത്തിനായാലും ഒരു ലിമിറ്റ് കൊടുക്കുക. എന്ന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും ഒരു സംഭവം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ അത് തളർത്തി അടിച്ചിടുന്നതാകരുത് എന്നുള്ളൊരു വിശ്വാസം കൂടി നമ്മുടെ മനസ്സിനുണ്ടായിരിക്കണം. കാര്യം അവരിൽ നമ്മൾ ഇങ്ങനെ ഡിപ്പെൻഡായി, അല്ലെങ്കിൽ അവരിൽ നമ്മൾ കൂടുതൽ ആശ്രയിച്ച് കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ ഫെയിലായി പോകരുത് അവിടെ. അതായത് അതിൽ നിന്ന് നമുക്ക് പുറത്തു വരാനായിട്ട് സാധിക്കണം. അതിനാണ് നമ്മൾ ഈ ലിമിറ്റ് വെക്കുക എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ നമ്മളിൽ അവരിലേക്കായി പോയി കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മാനസികപരമായിട്ട്, നമുക്ക് മെൻ്റലി, നമ്മൾ ഒരുപാട് നമ്മൾ താന്നു പോകും. അത് മനുഷ്യൻ്റെ ആ ഒരു സ്വാഭാവികതയാണത്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതൽ നമ്മൾ ആശ്രയിക്കുന്ന ആളുകളിൽ നിന്നും നമുക്കെന്തെങ്കിലും പരിചിതമല്ലാത്ത എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തളർന്നു പോകും എന്നുള്ളത് അത് ഒരു സത്യമാണ്. അല്ലേ? അത് നമ്മൾ, അതൊരു സത്യമാണ്. ആ സത്യത്തെ നമ്മൾ ഉൾക്കൊള്ളണം. അപ്പം അത് കൂടുതൽ നമുക്ക് നമ്മളെ അങ്ങ് അടിച്ച് താഴെ ഇടുന്നതാകരുത് എന്നുണ്ടെങ്കിൽ, നമ്മളെല്ലാത്തിനും ഏത് കാര്യമാണെങ്കിലും ഏത് ബന്ധമാണെങ്കിലും, അതിപ്പം എന്തായിക്കോട്ടെ, ഏത് ബന്ധമാണെങ്കിലും ഒരു ലിമിറ്റ് നമ്മൾ അതിൽ നിന്ന് വെക്കുക. കാര്യം പിന്നീട് നമ്മൾ അതേപോലെ തന്നെ നമ്മളൊന്നും പ്രതീക്ഷിക്കാതിരിക്കുക. നമ്മൾ ഓരോ മനുഷ്യരിൽ നിന്നും ഓരോ കാര്യങ്ങൾ പ്രതീക്ഷിക്കുമ്പോഴാണ് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആരിൽ നിന്നും ഒരു കാര്യങ്ങളും പ്രതീക്ഷിക്കരുത് എന്നാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ 9444709912 എന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് ആരാണ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് അകന്ന് പോയപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വിഷമം ഉണ്ടാക്കിയത്, ആരുടെ മാറ്റമാണ് നിങ്ങൾക്ക് കൂടുതൽ വിഷമം ഉണ്ടായത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വിഷമം ഉണ്ടാക്കിയിട്ടില്ലയോ, അല്ലെങ്കിൽ നിങ്ങൾ ഇനി പഴയതുപോലെ തന്നെയാണോ അവരുടെ അടുത്ത് നിൽക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെ ഉത്തരങ്ങളും അതിൻ്റെയൊക്കെ സംസാരങ്ങളും അതിൻ്റെയൊക്കെ അഭിപ്രായങ്ങളുമാണ് നമുക്കറിയേണ്ടത്. പെട്ടെന്ന് വിളിക്കൂ, വിളിക്കേണ്ട നമ്പർ ഒന്നുകൂടി പറഞ്ഞു തരാം. 9544700012. ഇത് എൻ്റെ റേഡിയോ 91.2 ഓൺ ആട്ടുകാര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ

0: വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

തിരികെ എത്താം. വെൽക്കം ബാക്ക്. ഇത് എന്റെ റേഡിയോ 91.2-ൽ ഓണാട്ടുകാരെ പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പം നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു വിഷയം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ കഥ പറയട്ടെ. അതായത് ഒരു പെൺകുട്ടി, അവളുടെ ജീവിതത്തിൽ ഒരാളുണ്ടായിരുന്നു. ഡെയിലി കോൾസ്, അതായത് തീരാത്ത ചാറ്റുകൾ, ഐ ആം ഓൾവേസ് ദെയർ എന്ന ഉറപ്പുകൾ. ഒരു ദിവസം അവൾക്കൊരു നോട്ടീസായി, മെസ്സേജ് കുറയുന്നു, കോളുകൾ ഷോർട്ടാവുന്നു. അവൾ ചോദിച്ചു എന്താണ് സംഭവിക്കുന്നത്. അവൻ പറഞ്ഞു നത്തിങ്, ജസ്റ്റ് ബിസി. പക്ഷെ ബിസി എന്ന വാക്ക് അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ തന്നെ സ്ലോലി തീർക്കുന്നതായിരുന്നു എന്നാണ്. അത് സ്ലോലി എൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊരു കഥ മാത്രമല്ല, നമ്മളിൽ പലരും അനുഭവിച്ച ഒരു സത്യമാണ്. ഒരാൾ മാറുമ്പോൾ അവർ ഒരുപക്ഷെ എക്സ്പ്ലെയിൻ ചെയ്യില്ല, പക്ഷെ അവരുടെ ആക്ഷൻസ് സംസാരിക്കും അല്ലേ. അതായത് നമ്മൾ സത്യസന്ധമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരാൾ സഡൻലി ആയിട്ട് അങ്ങനെ മാറില്ല. അതൊരു പ്രോസസ്സാണ്, സ്ലോ ആയി, സൈലൻ്റായി നമ്മളെ കാണാതെ പോകുന്ന ആ ഒരു ഡിസ്റ്റൻസ്, അതായത് ഒരു അകൽച്ച നമ്മളിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവുക എന്നുള്ളത്. അതായത് ചിലർക്കത് വലിയ രീതിയിൽ എനിക്ക് ഞാൻ നിൻ്റെ കൂടെ കാണത്തില്ല, എനിക്ക് പറ്റത്തില്ല എന്ന് ചിലർ പറയില്ല, ചിലരങ്ങനെ പറയില്ല. ചിലർ പതുക്കെ പതുക്കെ പതുക്കെ അവരുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഗ്യാപ്പുകൾ ഇങ്ങനെ കൂട്ടി വരും. കൂട്ടി കൂട്ടി കൂട്ടി കൂട്ടിയായിരിക്കും പതുക്കെ ആ ഒരു ഗ്യാപ്പ് അവർ ഉണ്ടാക്കി എടുക്കുക, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് നിർത്തുക. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്ലോലി പ്രോസസ്സ്, അങ്ങനെയാണ് കേട്ടോ സംഭവിക്കുന്നത്. അതായത് ഇപ്പം നിങ്ങളോട് ഒരു ചോദ്യം നമുക്ക് ചോദിക്കാനുള്ളത്, ഒരാൾ മാറുമ്പോൾ നമ്മൾ നോട്ടീസ് ചെയ്തിട്ടും നമ്മളത് പ്രിറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? അതായത് അവരോട് ചോദിച്ചിട്ടുണ്ടോ ഒരാൾ മാറി എന്ന് നമുക്ക് മനസ്സിലായി കാണുമ്പോഴും അവിടെ അടുത്ത് ചെന്നിട്ട് നിങ്ങൾ ഓക്കെ അല്ലേ, എവറിത്തിങ് ഈസ് ഫൈൻ എന്ന് നമ്മളിങ്ങനെ ചോദിക്കുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾ ഒരിക്കലെങ്കിലും, അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് നമ്മളിങ്ങനെ സ്ലോലി ഡിസ്റ്റൻസ് എടുത്തിട്ടുണ്ടോ? ഇതൊക്കെ ഒരു ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഒന്നുകൂടി പറഞ്ഞു തരാം, 9544-7001-2. അപ്പോൾ നമ്മൾ ആരാണ് നമ്മളുടെ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ പെട്ടെന്ന് മാറിപ്പോയിട്ടുള്ളത്, അല്ലെങ്കിൽ പതുക്കെ പതുക്കെ മാറിപ്പോയിട്ടുള്ളത്, അല്ലെങ്കിൽ ആ മാറ്റം നിങ്ങളിൽ വിഷമിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യങ്ങളെയൊക്കെ പറ്റിയിട്ടാണ് നമ്മളിന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ പെട്ടെന്ന് വിളിക്കും. മഴയൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാവർക്കും ഒരു എനർജി കുറവുണ്ട്. എല്ലാവരും രാവിലെ ഇങ്ങനെ എഴുന്നേക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടി വിഷമിപ്പിച്ചിട്ടൊക്കെയാണെന്ന് തോന്നുന്നു. എന്നാലും നമുക്കൊന്ന് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് സംസാരിച്ച് നമുക്കൊന്ന് ഉഷാറാക്കിയിട്ട് ഇന്ന് പോകാം. അപ്പോൾ പെട്ടെന്ന് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 9544-7001-2. ഇത് എൻ്റെ റേഡിയോ 91.2-ൽ ഓണാട്ടുകാരെ പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയ്യ.

0: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
1: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
2: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.

0: മാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: ഈ മഴക്കാലത്ത് തുണി അലക്കുമ്പോൾ ഒരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
1: ഒരു സൊല്യൂഷൻ ഉണ്ട്.
0: എന്ത് സൊല്യൂഷൻ?
1: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങി കിട്ടാനും ഇനി പാടുവിടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

തിരികെയെത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ റേഡിയോ 91.2 ഓൺ ആട്ടുകാര പാസഞ്ചർ കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ ആയിരുന്നു. അപ്പോൾ നമ്മളുടെ സമയം താണ്ട് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചില സമയത്ത് ആളുകൾ നമ്മളെ ഇങ്ങനെ ശക്തരായിട്ട് നമ്മൾ ജീവിതത്തിൽ നിന്ന് പോയില്ല, അവർ വളരെ സമാധാനമായിട്ട് ആയിരിക്കും നമ്മളുടെ ജീവിതത്തിൽ നിന്ന് പോവുക. ആ സൈലൻസ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിട്ട് നമ്മളെ അധികം വിഷമിപ്പിക്കുകയും ചെയ്യും. മാറുന്നത് തെറ്റല്ല, പക്ഷേ ഒരാളെ കൺഫ്യൂഷനിൽ വിടുന്നത് അതാണ് ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത്. ഒരു ക്ലിയർ ഗുഡ് ബൈ അല്ലെങ്കിൽ ഒരു സത്യസന്ധമായിട്ടുള്ളൊരു റീസൺ, അതൊക്കെ ഒരാൾക്ക് വളരെയധികം ക്ലോഷർ നൽകുന്നൊരു കാര്യമാണ്. പക്ഷെ സൈലൻസ് എന്ന് പറയുന്നത് അത് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യത്തിന് മാത്രം നൽകുന്നതായിരിക്കും. ഒരാൾ മാറിപ്പോകുന്നത് ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൻ്റെ ആവശ്യമായ ഭാഗമായിരിക്കും. പക്ഷെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാവോ? അറ്റാച്ച്മെൻറ്റിനേക്കാൾ സെൽഫ് റെസ്പെക്റ്റിന് വാല്യൂ നൽകാൻ. ആരും മാറിപ്പോയാൽ അവരെ പിടിച്ചു നിർത്താൻ ശ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം സ്റ്റേ ചെയ്യാനായിട്ട് നമ്മളുടെ കൂടെ നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഒരിക്കലും മാറിപ്പോകില്ല. അപ്പം ഇതാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാനായിട്ടുള്ളത്. അതായത് കൂടുതൽ ആളുകളിൽ നിന്ന് വരുന്ന മാറ്റങ്ങൾ, കൂടുതൽ ആളുകളിൽ നിന്ന് ഉണ്ടാവുന്ന മാറ്റങ്ങൾ ചിലപ്പോൾ നമ്മളെ വളരെയധികം വിഷമിപ്പിക്കുന്നതും നമ്മളെ അധികം കൂടുതൽ ഇങ്ങനെ ചിന്തിപ്പിക്കുന്നതുമൊക്കെ ആകാം. അപ്പോൾ എന്താണ് ഈ നമ്മൾ കൂടുതലായിട്ട് ആളുകൾ ഈ ടോട്ടലി മാറി എന്ന് പറയുന്ന ഒരു ചേഞ്ച് ആണോ അല്ലെങ്കിൽ അതൊരു കംപ്ലീറ്റ് ഡിസ്റ്റൻസ് ആണോ? നമ്മൾ കൂടുതൽ മുമ്പ് നമ്മുടെ അടുത്ത് സംസാരിച്ചിരുന്ന ആളാണ്, ഇപ്പോൾ എത്ര മാസം കഴിഞ്ഞാലും ഒരു മെസ്സേജ് ഇല്ല, അങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു മറുവശം? കൂടുതൽ ബിസിയായി തിരക്കായി എന്ന് പറയുന്ന ആൾക്കാരെ നമ്മൾ കൂടുതൽ അങ്ങോട്ട് നിന്നിങ്ങനെ ശല്യം ചെയ്യാൻ പോകേണ്ട കാര്യമൊന്നുമില്ല. അവരെ അവരെ വഴിക്ക് വിട്ടേക്ക്, നമുക്ക് നമ്മളുടെ വഴിക്ക് പോകാം എന്നുള്ളൊരു തോട്ടാണ് നമുക്കിതിനകത്ത് ചിന്തിക്കാനായിട്ട് വരുന്നത്. നമുക്ക് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളില്ലേ? അതായത് ഇപ്പം നമ്മളുടെ ജോലി ആയിക്കോട്ടെ, നമ്മളുടെ ജീവിതത്തിൻ്റെ ആ ഒരു ഭാഗമായിക്കോട്ടെ, ഇതെല്ലാം നമുക്ക് ഇങ്ങനെ ഓരോ ദിവസം കഴിയും തോറും നമ്മളും തിരക്കുകളിലേക്കും നമ്മളും വളരെയധികം എന്താ പറയുക, നമ്മൾ കൂടുതൽ നമ്മളുടെ ബിസി ആയിട്ടിരിക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് പോവാണ്. അങ്ങനെയാണെങ്കിൽ അതിന് രണ്ട് വശമുണ്ട്. ഒരാൾ ഹേർട്ടായി പോയ ആൾക്കാരും മറ്റൊരാൾ മാറിപ്പോയ ആൾക്കാരും. അപ്പോൾ ആരാണ് ശരി ആരാണ് തെറ്റ് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. മാറുക എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് അതാണ് നമുക്ക് പ്രോബ്ലംസ് കൂടുതൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം എല്ലാവരും മാറുമ്പോൾ എന്താണെന്ന് ചോദിക്കും, എന്തുകൊണ്ടാണെന്ന് ചോദിക്കും. അപ്പോൾ ആ മാറ്റത്തെ എല്ലാവരും ഉൾക്കൊണ്ട് നമ്മളുടെ ഈ ഒരു മാറ്റമെന്ന് പറയുന്നത് എല്ലാവരും ഉള്ളതാണെന്ന് പറഞ്ഞ് തന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. നമ്മളുടെ പാസഞ്ചറിൻ്റെ സമയം ഇവിടെ കഴിയാനായിട്ട് പോവുകയാണ്. അപ്പം എന്താണ് നമുക്ക് ഈ മാറ്റത്തെക്കുറിച്ച്, നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നതാണല്ലേ നമ്മളുടെ മാറ്റങ്ങൾ, കൂടുതൽ മാറ്റങ്ങൾ, കൂടുതൽ നമ്മൾക്ക് മാറ്റമുണ്ടാകാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഓരോ സ്റ്റേജ് കഴിയും തോറും നമ്മൾ കണ്ടിട്ടില്ലേ? കുട്ടിക്കാലം മുതലുള്ള സമയത്താണോ നമ്മളിപ്പോൾ ഇരിക്കുന്നത്? അല്ല, നമുക്ക് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് വ്യത്യാസങ്ങളിൽ നമ്മളിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്, നമ്മളുടെ രൂപങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്, നമ്മളുടെ സ്വഭാവങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്, നമ്മളുടെ വിദ്യാഭ്യാസത്തിൽ ഉണ്ടായിട്ടുണ്ട്, ജോലിയിൽ ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ ഫാമിലിയിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ആ ഒരു ഭാഗമായി കരുതി തന്നെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ട് നമുക്ക് ഇനി അടുത്ത ദിവസം, അതായത് തിങ്കളാഴ്ച, പുതിയൊരു വിഷയവുമായിട്ട് നമുക്ക് വരാമെന്ന് പ്രതീക്ഷയോടുകൂടി കേട്ടുകൊണ്ടേയിരിക്കൂ. എൻ്റെ റേഡിയോ 91.2 ഒനാട്ടുകാര പാസഞ്ചർ ആയിരുന്നു. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യായിരുന്നു. തിങ്കളാഴ്ച വീണ്ടും കാണാമെന്ന് പ്രതീക്ഷയോടുകൂടി കേട്ടുകൊണ്ടേയിരിക്കൂ. എൻ്റെ റേഡിയോ 91.2 അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
5: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
6: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
7: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
8: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
9: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി എ എം ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ ഒ പി സേവനം ജൂൺ 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, ടി ബി, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, പി എഫ് ഡി, ഐസിയു തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ എ എം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
10: കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.

0: റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
5: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്ടീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
7: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
8: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
9: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
10: ഒരു സൊല്യൂഷൻ ഉണ്ട്.
9: എന്താ സൊല്യൂഷൻ?
10: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
0: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
0: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
6: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
0: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസിവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ. ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
0: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: സംഗീതം തുടരും. ഇത് എന്റെ റേഡിയോ 91.2.

എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 സ്വാഗതം. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. അപ്പോൾ നമ്മൾ കുറേ നേരമായി പാട്ടുകളിലൂടെ കടന്നു പോകുന്നല്ലേ. ഈ ഒരു പാട്ടുകളോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് അറിവുകളിലൂടെയും കടന്നു പോയാലോ. പുകയൂതിയും കരിക്കലങ്ങൾ കരിപിടിച്ചും കടന്നുപോയ ഒരു കാലത്തേക്ക് ഗ്യാസ് എന്ന് വിളിക്കുന്ന ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിന്റെ LPGയുടെ കടന്നുവരവ് വിപ്ലവകരമായ ഒരു മാറ്റം തന്നെയായിരുന്നു. കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഏകദേശം 3.2 കോടി പാചക വാതക കണക്ഷനുകൾ ഉണ്ട്. ഏകദേശം 148 കോടി ജനങ്ങളുള്ള ഇന്ത്യക്ക് LPGയുടെ ലഭ്യത വളരെ സുപ്രധാനമാണ്. 60% LPGയും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് പ്രധാനമായും ഖത്തറിൽ നിന്നുമാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ഊർജ ജലപാതയായ ഹോർമൂസ് കടലെടുക്ക് വഴിയാണ് ഇന്ധനം ഇന്ത്യയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാതയിലെ ഗതാഗത നിയന്ത്രണങ്ങൾ LPGയുടെ ലഭ്യതയെ ബാധിക്കുന്നു. ഗാർഹിക ആവശ്യങ്ങൾക്ക് പൈപ്പ് ലൈനുകൾ വഴിയുള്ള പ്രകൃതിവാതക വിതരണത്തിന് ഇന്ത്യയിൽ തുടക്കം കുറിച്ചിട്ടുണ്ട്. ഏകദേശം 25,429 കിലോമീറ്റർ ദൂരത്തിൽ പൈപ്പ് ലൈനുകളുടെ പ്രകൃതിവാതകം എത്തിക്കുന്ന ശൃംഖല ഇന്ത്യയിൽ സജീവമാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 1.3 കോടി ജനങ്ങൾ ഇതിന്റെ ഉപയോക്താക്കളാണ്. ഈ മാതൃക പിന്തുടർന്ന് LPGയിൽ നിന്നും പ്രകൃതിവാതകത്തിലേക്ക് തിരിയാൻ വ്യവസായ മേഖലകളോട് കേന്ദ്ര സർക്കാർ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് LPG എന്ന് നോക്കാം. അടിസ്ഥാനപരമായിട്ട് LPG എന്നത് ഒരു ഇന്ധനവാതകമാണെന്ന് പറയാം. മിക്ക ഇന്ധനവാതകങ്ങളുടെയും പ്രധാന ഘടകം ഹൈഡ്രോ കാർബണുകൾ, ഹൈഡ്രജൻ, കാർബൺ മോണോക്സൈഡ് എന്നിവയോ ഇവയുടെ മിശ്രിതങ്ങളോ ആയിരിക്കും. വളരെയധികം ജ്വലന സ്വഭാവമുള്ളതുകൊണ്ട് സാധാരണ അന്തരീക്ഷ അവസ്ഥകളിൽ തന്നെ ഏറ്റവും എളുപ്പത്തിൽ തീപിടിക്കുന്ന ഒന്നാണ് ഇന്ധനവാതകങ്ങൾ. പ്രൊപ്പൈൻ, N-ബ്യൂട്ടെയിൻ, ഐസോബ്യൂട്ടെയിൻ തുടങ്ങിയ ഹൈഡ്രോ കാർബണുകൾ ചേർന്നതാണ് LPG. ഇത്തരം തന്മാത്രകൾ കാർബൺ ഏകബന്ധനങ്ങളായിട്ടാണ് കാണുക. ഇവയെ ആൽക്കനുകൾ എന്ന് വിളിക്കുന്നു. LPGയിൽ പ്രൊപ്പൈൻ, ബ്യൂട്ടീൻ, ഐസോബ്യൂട്ടീൻ എന്നീ വാതകങ്ങളും കാണാറുണ്ട്. ഇവയിൽ കാർബൺ ദ്വിബന്ധനമാണ് ഉണ്ടാവുക. ഇവ ആൽക്കനുകൾ എന്നും അറിയപ്പെടുന്നു. പ്രൊപ്പൈൻ പൂരിത ഹൈഡ്രോ കാർബണുകളും പ്രൊപ്പൈൻ അപൂരിത ഹൈഡ്രോ കാർബണുകളുമാണ്. പ്രൊപ്പൈനിനെ അപേക്ഷിച്ച് പ്രൊപ്പൈൻ കൂടുതൽ ജ്വലനശേഷി കാണിക്കുന്നു. പ്രൊപ്പൈന്റെ തിളനില 42°C പ്രൊപ്പൈനിന്റേത് 47.6°C ഇന്ധനവാതകമായി സാധാരണ പ്രൊപ്പൈൻ ആണ് ഉപയോഗിക്കുന്നത്. പ്രൊപ്പൈനിന്റെ താപീയ മൂല്യം കൂടുതലായതുകൊണ്ട് സവിശേഷമായി ചൂടാക്കുന്നതോ സാധനങ്ങൾ മുറിക്കുന്നതോ ആയ ആവശ്യങ്ങൾക്കാണ് ഇത് ഉപയോഗിക്കുന്നത്. N-ബ്യൂട്ടേനും ഐസോബ്യൂട്ടേനും ഒരേ തന്മാത്ര സൂത്രവാക്യമുള്ള ഐസോമറുകളാണ്. N-ബ്യൂട്ടേന് രേഖീയ തന്മാത്രാ ഘടനയും ഐസോബ്യൂട്ടേന് ശാഖിതമായ തന്മാത്രാ ഘടനയുമാണുള്ളത്. ഇതിന്റെ തിളനില 11.7 മുതൽ 12°C വരെയാണ്. N-ബ്യൂട്ടേന് 1 മുതൽ 0.49°C വരെയാണ് തിളനില. LPGയിൽ പ്രധാനമായും പ്രൊപ്പൈനും ബ്യൂട്ടേനുമാണ് ഉണ്ടാവുക. ജ്വലനശേഷിയുള്ള ഈ ഇന്ധനവാതകത്തെ അവശ്യസ്ഥലങ്ങളിൽ എത്തിക്കുന്നതിനായി മർദ്ദം ഉപയോഗിച്ച വാതകാവസ്ഥയിൽ നിന്നും ദ്രാവകാവസ്ഥയിലേക്ക് മാറ്റുന്നു. അതിനാൽ ഇതിനെ ദ്രവീയ പെട്രോളിയം വാതകം എന്നും വിളിക്കുന്നു. വാതകങ്ങളെ മർദ്ദം ഉപയോഗിച്ച് അവസ്ഥ മാറ്റി ദ്രാവകമാക്കുമ്പോൾ ഏറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ദ്രവീകരണം എന്ന ഒരു മാർഗം അവലംബിച്ച് വാതകത്തെ അതിന്റെ ക്രിട്ടിക്കൽ താപനിലയ്ക്ക് താഴെ കൊണ്ടുവരുന്നു. മർദ്ദം കൂട്ടുന്നതിനോടെ തന്മാത്രകൾ അടുത്തു വരികയും വ്യാപ്തം കുറഞ്ഞു വരികയും ചെയ്യുന്നു. അതീവ ജാഗ്രതയോടെ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് മർദ്ദം ഉയർത്തുക എന്നത്. ഇനി നമുക്ക് LPGയുടെ നിർമ്മാണത്തെ കുറിച്ച് അറിയാം, പക്ഷെ ഒരു ബ്രേക്കിന് ശേഷം.

പ്രകൃതിവാതകങ്ങളിൽ നിന്നും എൽ പി ജി നിർമ്മിക്കാം. മറ്റൊന്ന് ക്രൂഡ് ഓയിൽ സംസ്കരണമാണ്. എങ്ങനെയാണ് പ്രകൃതിവാതക സംസ്കരണം എന്ന് നോക്കിയാലോ, കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അവസാദ ശിലകൾക്കിടയിൽ സംരക്ഷിക്കപ്പെട്ട സമുദ്ര ജീവികളുടെയും മറ്റു അവശിഷ്ടങ്ങളുടെയും വാതകം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. തോറും തീർന്നു പോകാവുന്ന പുനരുൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്നു തന്നെയാണ് പ്രകൃതിവാതകവും. ഇതിന് നിറമോ പ്രത്യേകിച്ച് മണമോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. പ്രകൃതിവാതകത്തിലെ പ്രധാന ഘടകം മീഥേൻ ആണ്. എന്നാൽ ഇതിൽ പ്രൊപ്പെയിനും ബ്യൂട്ടെയിനും നീരാവിയും കാർബൺ ഡയോക്സൈഡും എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ടാകും. പൈപ്പ് ലൈനുകളിലൂടെ ഇന്ധനങ്ങൾ ആവശ്യങ്ങൾക്കായി പ്രകൃതിവാതകത്തെ വിതരണം ചെയ്യാം. എന്നാൽ ഇങ്ങനെ വിതരണം ചെയ്യുന്നതിന് മുൻപായി അതിൽ തങ്ങി നിൽക്കുന്ന ഈർപ്പവും മറ്റ് അശുദ്ധ വസ്തുക്കളും നീക്കം ചെയ്യുന്നു. പ്രകൃതിവാതകത്തെ ഇന്ധനമായി ഉപയോഗിക്കുന്നതിന്റെ ആദ്യഘട്ടം ഇത് വേർതിരിക്കലാണ്. അടുത്തപടി ശീതീകരണ പ്രക്രിയയും വാതകങ്ങൾ കുറഞ്ഞ ഊഷ്മാവിൽ തണുപ്പിച്ച് പ്രൊപ്പെയിൻ ബ്യൂട്ടെയിൻ എന്നിവയെ വേർതിരിച്ചെടുക്കലുമാണ്. ഇനി ക്രൂഡ് ഓയിൽ ശുദ്ധീകരണം നോക്കിയാലോ, വാഹനങ്ങളിലും മറ്റു പ്രധാന ഇന്ധനമായി ഉപയോഗിക്കുന്ന പെട്രോളും ഡീസലും എല്ലാം നിർമ്മിക്കുന്നത് ക്രൂഡ് ഓയിലിൽ നിന്നാണ്. ക്രൂഡ് ഓയിലും ഒരു ഫോസിൽ ഇന്ധനം തന്നെയാണ്. വിവിധ ഹൈഡ്രോ കാർബണുകൾ അടങ്ങിയ ശുദ്ധീകരിക്കാത്ത പെട്രോളിയം ദ്രാവകമാണ് ക്രൂഡ് ഓയിൽ. പ്രധാനമായും പാരഫിൻ, നാഫ്തലിൻ, ആരോമാറ്റിക് രാസ സംയുക്തങ്ങൾ, സൾഫർ, നൈട്രജൻ, ഓക്സിജൻ എന്നിവ അടങ്ങിയതാണ് ക്രൂഡ് ഓയിൽ. അതിലടങ്ങിയിരിക്കുന്ന സൾഫറിന്റെ അളവിനെ അനുസരിച്ച് സ്വീറ്റ് ക്രൂഡ്, സോർ ക്രൂഡ് എന്നിങ്ങനെ ക്രൂഡ് ഓയിലിനെ തരംതിരിക്കുന്നു. മണ്ണിനടിയിൽ നിന്നാണ് ക്രൂഡ് ഓയിൽ കുഴിച്ചെടുക്കുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ശേഖരമുള്ള രാജ്യം വെനസ്വേലയാണ്. ക്രൂഡ് ഓയിൽ ശുദ്ധീകരിച്ച് പെട്രോളും ഡീസലുമാക്കി മാറ്റുന്ന പ്രക്രിയയുടെ ഉപ ഉൽപാദനമായും എൽ പി ജി നിർമ്മിക്കുന്നു. തിളനില അനുസരിച്ച് ക്രൂഡ് ഓയിൽ ഘടകങ്ങളെ വ്യത്യസ്ത താപനിലയിലേക്ക് വാറ്റിയെടുക്കുന്ന രീതിയാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ക്രൂഡ് ഓയിൽ വലിയ ടവറുകളിൽ ചൂടാക്കുന്നു. വ്യത്യസ്ത താപനിലകളിൽ വ്യത്യസ്ത ഘടകങ്ങൾ വേർതിരിക്കുന്നു. ഭാരത്തിനനുസരിച്ച് വിവിധ ഘടകങ്ങളെ വിവിധ ഉയരങ്ങളിൽ ക്രമീകരിച്ചിരിക്കുന്ന കുഴലുകളിലൂടെ ശേഖരിക്കാൻ കഴിയും. ക്രൂഡ് ഓയിൽ അടങ്ങിയിരിക്കുന്ന വലിയ ഹൈഡ്രോ കാർബണുകളെ വിഘടിപ്പിച്ച് ചെറിയ തന്മാത്രകളാക്കി മാറ്റിയും പ്രൊപ്പെയിൻ, ബ്യൂട്ടെയിൻ തുടങ്ങിയ വാതകങ്ങൾ നിർമ്മിക്കാം. 42 ഡിഗ്രി വരെ മിതമായ മർദ്ദത്തിൽ തണുപ്പിച്ചാണ് ദ്രവീകൃത പെട്രോളിയം വാതകം ഉണ്ടാക്കുന്നത്. ഏകദേശം 30 ഡിഗ്രി താപനിലയിൽ 1000 കിലോ പ്ലാസ്റ്റർ മർദ്ദത്തിലാണ് എൽ പി ജി സിലിണ്ടറുകളിൽ സൂക്ഷിക്കുന്നത്. വായുവിനേക്കാൾ സാന്ദ്രത കൂടുതലുള്ള വാതകമാണിത്. അതിനാൽ എൽ പി ജി ചോർച്ചയുണ്ടാകുമ്പോൾ ഇതിന് മുകളിലേക്ക് പൊങ്ങുന്നതിന് പകരം താഴ്ന്ന പ്രദേശങ്ങളിൽ തന്നെ പടരുന്നു. എൽ പി ജിക്ക് പ്രത്യേകിച്ച് മണമോ നിറമോ ഒന്നും ഉണ്ടാവില്ല. ആയതിനാൽ ഇന്ധനമായി ഉപയോഗിക്കുമ്പോൾ അപകടം ഒഴിവാക്കുന്നതിനായി ഈഥെയ്ൻ മെർകോപ്റ്റിൻ എന്ന തീവ്ര ഗന്ധമുള്ള പദാർത്ഥം ഇതിൽ ചേർക്കുന്നു. അപ്പോൾ നമ്മളെ നിരന്തരം ഉപയോഗിക്കുന്ന എൽ പി ജിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞല്ലേ. ഇനിയും ഒരുപാട് പുതിയ അറിവുകളുമായിട്ട് നമുക്ക് കേട്ടുമുട്ടാം. അതുവരെ കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
5: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
6: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
5: അപ്പൊ പഴയ ചോയ്സോ?
6: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
5: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
6: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
5: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
6: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
5: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
7: ഒരു നാടിന്റെ സംഗീതം എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
8: ജാലകം തുറന്ന കാറ്റിനോടു നിൻ കരളിൽ ഇത്ര കോപമെന്താ? മൗനമോതിരം അണിഞ്ഞൊരുങ്ങി വന്നിടും പെണ്ണിനിത്ര ദേഷ്യമെന്താ? നാക്കിനേറെ നീളമുള്ള പെണ്ണിനെപ്പോഴും ചേട്ടനോട് രോക്ഷമെന്താ? മൂക്കിൽ വന്ന ശുണ്ഠി ഇന്ന് ദൂരെ മാറ്റുവാൻ മൂർച്ച

0: ലിസ്ണിംഗ് എന്റെ റേഡിയോ 91.2.
1: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
2: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
3: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ചെങ്ങന്നൂർ.
4: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
5: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
4: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
6: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
4: വിലോ 999.
7: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: നിങ്ങളുടെ കാതോരത്ത് എന്നെന്നും പ്രിയ ഗാനങ്ങളുമായി എന്റെ റേഡിയോ 91.2.
1: മക്ക് മക്ക് കരയാമോ, മഴയുടെ പാട്ടൊന്ന് പാടാമോ? മക്ക് മക്ക് കരയാമോ, മഴയുടെ പാട്ടൊന്ന് പാടാമോ?

നമസ്കാരം. എന്റെ റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് ആർ ജെ ഐശ്വര്യയാണ്. സംസ്ഥാനത്തിന് ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി ഓച്ചിറ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ച പൈപ്പ് ലൈനുകൾ ബന്ധിപ്പിക്കുന്ന ജോലി നടക്കുന്നതിനാൽ ഇന്നും നാളെയും പഞ്ചായത്തിൽ പൂർണമായും ജലവിതരണം മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. കർക്കിടകവാവ് ബലിതർപ്പണത്തിനുള്ള ക്രമീകരണങ്ങൾ ജില്ലാ കളക്ടറേറ്റ് ആനി ജൂല തോമസിന്റെ അധ്യക്ഷതയിൽ ചേംബറിൽ ചേർന്ന യോഗം വിലയിരുത്തി. സുഗമമായി ബലിതർപ്പണം നടത്തുന്നതിനുള്ള സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ വിവിധ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. ബലിതർപ്പണത്തിലെത്തുന്നവരുടെ എണ്ണം കണക്കിലെടുത്ത് തിരുമുല്ല വാരത്ത് കൂടുതൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച്

ക്ഷേത്ര കമ്മിറ്റികൾക്കും തദ്ദേശ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകി. ഹരിതചട്ട പാലനം ഉറപ്പാക്കാൻ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ എയർഫോഴ്സ്മെന്റ് സ്ക്വാഡും പ്രവർത്തിക്കും. ഭക്തരുടെ സുരക്ഷയ്ക്കായി ടൂറിസം വകുപ്പ് ലൈഫ് ഗാർഡുകളെ നിയോഗിക്കും. വൈദ്യസഹായത്തിനായി ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർമാരും നഴ്സുമാരും അടങ്ങുന്ന മെഡിക്കൽ സംഘങ്ങളെ വിന്യസിക്കും. വൈദ്യുതി വിതരണവും സുരക്ഷയും KCBയും ഉറപ്പാക്കും. ഭക്ഷണ സാധനങ്ങളുടെ ഗുണനിലവാരം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കർശനമായി പരിശോധിക്കണമെന്നും നിർദ്ദേശം നൽകി. KSRTC അധിക ബസ് സർവീസുകൾ ഏർപ്പെടുത്തുന്നതിനും തീരുമാനിച്ചു. മങ്ങാട് സർക്കാർ ഹൈസ്കൂളിൽ UP വിഭാഗം ജൂനിയർ ഹിന്ദി അധ്യാപക തസ്തികയിലെ ഒഴിവിലേക്ക് ദിവസവേതനടിസ്ഥാനത്തിൽ നിയമനം നടത്തും. യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം July 4 രാവിലെ 10 മുതൽ സ്കൂൾ ഓഫീസിൽ നടത്തുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. ഇതോടുകൂടി ചുറ്റുവട്ട വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.

0: പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. അതിർത്തി കടന്നുള്ള പാക് ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യ ജപ്പാൻ സംയുക്ത പ്രസ്താവന. 3 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്ന് മടങ്ങും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ വിഷയത്തിൽ അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കണമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ലഹരിക്കെതിരെ തൂഫാൻ ജാഗരൺ ജനകീയ പ്രതിരോധത്തിന് പെരുമ്പാവൂരിൽ ഇന്ന് തുടക്കമാകും. ദേശീയ ഇ ഗവേണൻസ് പുരസ്കാരങ്ങളിൽ ഗോൾഡ് അവാർഡ് സ്വന്തമാക്കി കേരള ഹൈക്കോടതി. പത്തനംതിട്ടയിൽ 10 വയസ്സുകാരിക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് ജില്ലയിൽ മലമ്പനിക്കെതിരെ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. അതിർത്തി കടന്നുള്ള പാക് ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യ ജപ്പാൻ സംയുക്ത പ്രസ്താവന. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജപ്പാൻ പ്രധാനമന്ത്രി സനേയ് തകൈച്ചിയുമാണ് എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെയും ശക്തമായി നേരിടണമെന്ന് ആഹ്വാനം ചെയ്തത്. പഹൽഗാമിലും ഡൽഹിയിലും കഴിഞ്ഞ വർഷം നടന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച ഇരു പ്രധാനമന്ത്രിമാരും കുറ്റവാളികളെ ഉടൻ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടു. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനം പൂർത്തിയാക്കി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്ന് മടങ്ങും. രാജ്യത്തുടനീളമുള്ള അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ എബോള പരിശോധനയ്ക്ക് നവീകരിച്ച സംവിധാനം ആരംഭിച്ചു. എയർ സുവിധ 2.0 എന്ന പോർട്ടൽ വ്യോമയാന മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസും ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡും സംയുക്തമായാണ് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വികസിപ്പിച്ചത്. അന്താരാഷ്ട്ര യാത്രക്കാർക്കായി പൂർണ്ണമായും സമ്പർക്കരഹിതവും കടലാസുരഹിതവുമായ ആരോഗ്യ സ്വയം പ്രഖ്യാപന സംവിധാനമാണ് ഇത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ വിഷയത്തിൽ പരിശോധിച്ച് മറുപടി അറിയിക്കുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ഇപ്പോഴത്തെ അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കണമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു.
1: നിയമസഭയിൽ മുഖ്യമന്ത്രി ക്ലിയർ ആയിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഇൻഫർമേഷൻ ഞങ്ങൾക്ക് ഇപ്പോൾ വന്നേ ഉള്ളൂ. ഞങ്ങളുടെ ഔദ്യോഗികമായി ഒന്നും ബന്ധപ്പെട്ടിട്ടില്ല. ഇനി ബന്ധപ്പെട്ടതിന് ശേഷമുള്ള കാര്യങ്ങൾ ഗുണാണോ ദോഷാണോ, രാജ്യരക്ഷയ്ക്ക് വേറെ വല്ല പ്രശ്നങ്ങളുണ്ടോ, എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ട് മറുപടി പറയാം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതാണ്. എല്ലാത്തിലും കോൺട്രവേഴ്സിക്ക് പ്രാമുഖ്യം കൊടുക്കേണ്ട.
0: സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണ് വിഴിഞ്ഞം തുറമുഖത്ത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി 49% ഓഹരി പങ്കാളിത്തത്തോടെ നിക്ഷേപം നടത്തുമെന്ന പ്രഖ്യാപനമുണ്ടായതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജിന് അപേക്ഷിക്കുന്ന തീർത്ഥാടകരുടെ പാസ്പോർട്ട് അപേക്ഷകൾ എത്രയും വേഗം തീർപ്പാക്കാൻ പാസ്പോർട്ട് ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രി എൻ ഷംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രിക്ക് കത്തയച്ചു. 2027 ഹജ്ജിനുള്ള ഓൺലൈൻ അപേക്ഷകൾ ഈ മാസം 20 വരെയാണ് സ്വീകരിക്കുന്നത്. പാസ്പോർട്ട് ലഭിക്കുന്നതിൽ കാലതാമസം ഒഴിവാക്കാൻ റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകളിൽ പ്രത്യേക കൌണ്ടറുകൾ ആരംഭിക്കാനും അപേക്ഷകൾ സമയബന്ധിതമായി തീർപ്പാക്കാനും അടിയന്തര നിർദ്ദേശം നൽകണമെന്നും മന്ത്രി കത്തിൽ ആവശ്യപ്പെട്ടു. ലഹരിക്കെതിരെ ഉണർന്ന് പെരുമ്പാവൂർ എന്ന പ്രഖ്യാപനവുമായി തൂഫാൻ ജാഗരൺ ജനകീയ പ്രതിരോധത്തിന് ഇന്ന് പെരുമ്പാവൂരിൽ തുടക്കമാകും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ചടങ്ങിൽ പങ്കെടുക്കും. തൂഫാൻ പതാക ഉയർത്തി പെരുമ്പാവൂർ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ഏറ്റുചൊല്ലും. അതിഥി തൊഴിലാളികളുടെ ക്യാമ്പുകളിൽ നേരിട്ടെത്തി മന്ത്രി സംവദിക്കും. അന്താരാഷ്ട്ര സഹകരണ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട പരിപാടി നാളെ തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് മന്ത്രി എം ലിജു. മികച്ച സഹകരണ സംഘങ്ങൾക്കുള്ള അവാർഡുകൾ ചടങ്ങിൽ സമ്മാനിക്കും. സി ക്ലാസ് സഹകരണ സംഘങ്ങളിലെ വോട്ടവകാശം സംബന്ധിച്ച് നയപരമായ തീരുമാനമുണ്ടാകുമെന്ന് മന്ത്രി എം ലിജു തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. പ്ലസ് വൺ മെറിറ്റ് വിഭാഗത്തിനുള്ള പ്രവേശന നടപടികൾ ഇന്ന് അവസാനിക്കും. 3ാമത്തെയും അവസാനത്തെയും ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശനം വൈകിട്ട് 5 മണിക്ക് പൂർത്തിയാകും. ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരം ലഭിക്കാത്തതിനാൽ അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണം. ഒന്നിൽ കൂടുതൽ ക്വാട്ടകളിൽ പ്രവേശനത്തിന് അർഹത ലഭിച്ചവർ ഏറ്റവും അനുയോജ്യമായ ക്വാട്ടയിലെ പ്രവേശനം തെരഞ്ഞെടുക്കണം. സപ്ലിമെന്ററി അലോട്ട്മെന്റ് സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. പത്തനംതിട്ട ജില്ലയിൽ ഷിഗല്ല സ്ഥിരീകരിച്ചു. ആറന്മുള എഴിക്കാട് ഉന്നതിയിലെ 10 വയസ്സുകാരിക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. പനിയും വയറിളക്കവുമായി കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുട്ടി രോഗം ഭേദമായി വീട്ടിലേക്ക് തിരികെ പോയ ശേഷമാണ് പരിശോധനാ ഫലം ലഭിച്ചത്. ആരോഗ്യവകുപ്പ് തുടർ നടപടികൾ ആരംഭിച്ചു. എഴുത്തുകാരനും ആകാശവാണി കോഴിക്കോട് നിലയം മുൻ വാർത്താ അവതാരകനുമായിരുന്ന വി കെ രഘുനാഥ് നിര്യാതനായി. 69 വയസ്സായിരുന്നു. വയനാട് മേപ്പാടി സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് തൃശിലേരി ശാന്തി കവാടത്തിൽ നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സാമ്പത്തിക പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ക്രഡായി സംസ്ഥാന കോൺഫറൻസ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തുറമുഖ നഗരമായി കേരളത്തെ വികസിപ്പിക്കുന്നതിലൂടെ സംസ്ഥാനത്തിന് മുന്നിൽ വലിയ സാധ്യതകളാണ് തുറക്കുന്നത്. സമഗ്ര വികസനത്തിന് എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും ഇന്ന് ശക്തമായ മഴ ലഭിക്കാൻ സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് തിങ്കളാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ മലമ്പനിക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അതിഥി തൊഴിലാളി ക്യാമ്പുകൾ, നിർമ്മാണ സ്ഥലങ്ങൾ, തോട്ടം മേഖലകൾ എന്നിവ കേന്ദ്രീകരിച്ച് പരിശോധനകൾ നടക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
3: മലമ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ അതിഥി തൊഴിലാളി ക്യാമ്പുകൾ, നിർമ്മാണ സ്ഥലങ്ങൾ, തോട്ടം മേഖലകൾ എന്നിവ കേന്ദ്രീകരിച്ച് പരിശോധനകൾ ആരംഭിച്ചു. വാർഡ് തലത്തിൽ കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ, എൻഡമോളജിക്കൽ സർവേ എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോട് വടകര റെയിൽവേ സ്റ്റേഷനുകൾ എൻട്രി പോയിന്റ് സ്ക്രീനിംഗും നടക്കുന്നു. മലമ്പനി വിരുദ്ധ വാസാചരണത്തിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ്, ചെക്യാട് ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ BSF ക്യാമ്പിൽ സ്ക്രീനിംഗും ബോധവൽക്കരണ ക്ലാസും നടത്തി. BSF ക്യാമ്പിലെ 153 പേരുടെ രക്തസാമ്പിൾ പരിശോധനയ്ക്കായി ശേഖരിച്ചു.
0: ദേശീയ ഇ ഗവേണൻസ് പുരസ്കാരങ്ങളിൽ കേരള ഹൈക്കോടതിക്ക് ഗോൾഡ് അവാർഡ്. ഡിസ്ട്രിക്ട് കോർട്ട് കേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന സംവിധാനത്തിനാണ് പുരസ്കാരം. സംസ്ഥാനത്തെ ജില്ലാതല കോടതികളിൽ നടപ്പിലാക്കിയ സമഗ്രവും സമ്പൂർണവുമായ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് DCMS. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ നടക്കുന്ന കുടുംബശ്രീയുടെ ചക്കമേള ശ്രദ്ധേയമാകുന്നു. ചക്ക വിഭവങ്ങളുടെ രുചി അറിയാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: കുടുംബശ്രീ CDS അംഗങ്ങൾ ചേർന്ന് നിർമ്മിച്ച ചക്ക കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന എല്ലാ വിഭവങ്ങളുടെ പ്രദർശനമാണ് കണ്ണൂർ മഹാത്മാമന്ദിരത്തിൽ നടന്നുവരുന്നത്. ചക്കയുടെ പ്രാധാന്യത്തെയും പോഷകമൂല്യത്തെയും കുറിച്ച് ബോധവൽക്കരിക്കുക എന്നതിനൊപ്പം മാറി ചിന്തിക്കാൻ സമൂഹത്തെ പ്രേരിപ്പിക്കുക കൂടിയാണ് കുടുംബശ്രീ. മേള നാളെ സമാപിക്കും.
0: ഇത്തവണത്തെ ഓണം വാരാഘോഷം അടുത്ത മാസം 24 മുതൽ 30 വരെ സംഘടിപ്പിക്കും. ഓണത്തിന്റെ തനത് പാരമ്പര്യവും സംസ്കാരവും വിദേശ ആഭ്യന്തര വിനോദസഞ്ചാരികൾക്ക് മുന്നിൽ പൂർണ്ണമായി എത്തിക്കുന്ന രീതിയിലുള്ള അനുഭവമാക്കി ഓണം വാരാഘോഷത്തെ മാറ്റാനാണ് സർക്കാരിന്റെ ശ്രമം. ആഘോഷങ്ങളുടെ ഭാഗമായി കവടിയാർ മുതൽ മണക്കാട് വരെയുള്ള പ്രദേശം ഉത്സവ മേഖലയായി പ്രഖ്യാപിക്കും. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓപ്ഷൻ രജിസ്ട്രേഷന് ഈ മാസം 6 വരെ അവസരം. CEE.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി തിങ്കളാഴ്ച വൈകിട്ട് 4 മണി വരെ ഓപ്ഷൻ സമർപ്പിക്കാം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്രൊയേഷ്യയെ പരാജയപ്പെടുത്തി പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ. ഇന്ന് പുലർച്ചെ നടന്ന നോക്കൌട്ട് മത്സരത്തിൽ 1-2 ഗോളുകൾക്കാണ് ക്രൊയേഷ്യയെ തോൽപ്പിച്ചത്. ഇന്ന് നടന്ന മറ്റൊരു മത്സരത്തിൽ അൾജീരിയയെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി സ്വിറ്റ്സർലാന്റും പ്രീ ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചു. ഇന്ന് രാത്രി 11:30 ഓസ്ട്രേലിയ ഈജിപ്തിനെയും നാളെ പുലർച്ചെ 3:30 അർജന്റീന കാബോ വെർദയെയും രാവിലെ 7 മണിക്ക് കൊളംബിയ ഖാനയെയും നേരിടും. പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ നാളെ രാത്രി മുതൽ ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. അതിർത്തി കടന്നുള്ള പാക് ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യ ജപ്പാൻ സംയുക്ത പ്രസ്താവന. 3 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി ജപ്പാൻ പ്രധാനമന്ത്രി മടങ്ങി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ വിഷയത്തിൽ അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കണമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. ലഹരിക്കെതിരെ തൂഫാൻ ജാഗരൺ ജനകീയ പ്രതിരോധത്തിന് പെരുമ്പാവൂരിൽ ഇന്ന് തുടക്കമാകും. ദേശീയ ഇ ഗവേണൻസ് പുരസ്കാരങ്ങളിൽ ഗോൾഡ് അവാർഡ് സ്വന്തമാക്കി കേരള ഹൈക്കോടതി. പത്തനംതിട്ടയിൽ 10 വയസ്സുകാരിക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് ജില്ലയിൽ മലമ്പനിക്കെതിരെ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: മന്ത്രി. അമർനാഥ് തീർത്ഥാടനത്തിന് തുടക്കമായി. ആദ്യ സംഘം ഇന്ന് രാവിലെ പുറപ്പെട്ടു. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോവർദെ മത്സരം നാളെ പുലർച്ചെ 3:30. വാർത്തകൾ വിശദമായി. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യയും ജപ്പാനും. എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെയും ശക്തമായി അടിച്ചമർത്തണമെന്ന് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകേച്ചിയും സംയുക്തമായി ആഹ്വാനം ചെയ്തു. പഹൽഗാമിലും ഡൽഹിയിലും കഴിഞ്ഞ വർഷം നടന്ന ഭീകരാക്രമണങ്ങളെ ഇരുവരും അപലപിച്ചു. അൽഖയ്ദ, ഐസിസ്, ലഷ്കർ ഇ ത്വയ്ബ തുടങ്ങിയ ഭീകര സംഘടനകൾക്കെതിരെ സംയോജിത നടപടികൾ വേണമെന്നും നേതാക്കൾ വ്യക്തമാക്കി. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനം പൂർത്തിയാക്കി ജാപ്പനീസ് പ്രധാനമന്ത്രി അല്പസമയം മുൻപ് മടങ്ങി. ഇന്ത്യ ഫ്രാൻസ് പങ്കാളിത്തം സുസ്ഥിര വളർച്ചയുടെ അടുത്ത ഘട്ടത്തിന് വഴിയൊരുക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. പാരീസിൽ നടന്ന ഇന്ത്യ ഫ്രാൻസ് ബിസിനസ് റൌണ്ട് ടേബിളിൽ സംസാരിക്കുകയായിരുന്നു അവർ. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയായതായും 1000 ഫ്രഞ്ച് കമ്പനികൾ ഇന്ത്യയിൽ വിജയകരമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ആധാർ, UPI തുടങ്ങിയ ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെ ഇന്ത്യ ആഗോള ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയിൽ മുൻപന്തിയിൽ നിൽക്കുകയാണ്. 2030 500 GW ഫോസിൽ ഇതര ഇന്ധനശേഷി കൈവരിക്കുകയാണ് രാജ്യത്തിന്റെ ലക്ഷ്യമെന്നും ശ്രീമതി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും പുതിയ അനുഭവങ്ങൾ ഉൾക്കൊള്ളുവാനും നിയമസഭാ അംഗങ്ങൾ ശ്രമിക്കണമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. പശ്ചിമബംഗാൾ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ അംഗങ്ങൾക്കായുള്ള 2 ദിവസത്തെ ഓറിയന്റേഷൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നിയമസഭയ്ക്കുള്ളിൽ അംഗങ്ങൾ നടത്തുന്ന യുക്തിസഹവും വസ്തുതാപരവുമായ ചർച്ചകളിലൂടെയാണ് നേതൃത്വം കൂടുതൽ മികച്ചതാകുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
1: ആപ് ജിത്നി വിധാൻസഭാ കെ അന്ദർ തർക്കപൂർണ തരീകെ സേ തഥ്യോ കെ ആധാർ പർ അച്ഛി ചർച്ച സംവാദ് കരേംഗെ ഉത്തനാ ഹി ആപ് അച്ഛാ നേതൃത്വ ദേ പായേംഗെ ഓർ യേ വിധാൻസഭാ കെ ഇസ് നേതൃത്വ സേ ഹി രാജ്യ കാ നേതൃത്വ നിക്കൽതാ ഹൈ ദേശ് കാ നേതൃത്വ നിക്കൽതാ ഹൈ. മേരാ ആപ്സേ നിവേദന ഹൈ ഹമേശാ ജീവൻ മേ സീഖ്തേ രഹേ നയേ അനുഭവ് ലേതേ രഹേ അച്ഛേ ശ്രേഷ്ഠ വിചാരോ കോ സാജാ കർതേ രഹേ.
0: 2047 വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ രാജ്യത്തെ യുവജനങ്ങൾ നിർണായക പങ്ക് വഹിക്കുമെന്ന് കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിൽ യുവജനകാര്യ വകുപ്പ് സംഘടിപ്പിച്ച മൈ ഭാരത് ഇൻഡസ്ട്രി അസോസിയേഷൻ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യവസായ മേഖലയും മൈ ഭാരതം തമ്മിലുള്ള സഹകരണം ദേശീയ പുരോഗതി വേഗത്തിലാക്കാൻ സഹായിക്കുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. അസോച്ചം, ഫിക്കി, CII തുടങ്ങിയ വ്യവസായ സംഘടനകൾ കോൺക്ലേവിൽ പങ്കെടുത്തു. വെനസ്വേലയിൽ അന്തരിച്ച ഇന്ത്യൻ നാവികൻ രാകേഷ് ചൌഹാന്റെ മൃതദേഹത്തിൽ നിന്നും ആന്തരിക അവയവങ്ങൾ മാറ്റിയ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ത്യ. വിഷയത്തിൽ പ്രാദേശിക അധികാരികളുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്ന് കാരക്കാസിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജസ്ഥാനിലും ഗുജറാത്തിലും ഔദ്യോഗിക സന്ദർശനം നടത്തും. രാജ്യത്തിന്റെ വ്യോമയാന, ഊർജ്ജ, സെമി കണ്ടക്ടർ മേഖലകൾക്ക് കരുത്ത് പകരുന്ന വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം ഇരു സംസ്ഥാനങ്ങളിലുമായി തുടക്കം കുറിക്കും. ജോധ്പൂർ വിമാനത്താവളത്തിലെ 480 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിയും ഇതോടൊപ്പം അവതരിപ്പിക്കും. 13,000 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ജയ്പൂർ മെട്രോ രണ്ടാം ഘട്ടത്തിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. വൈകുന്നേരത്തോടെ ഗുജറാത്തിലെത്തുന്ന ശ്രീ മോദി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്ന കാര്യം സംബന്ധിച്ച് മദ്യനയത്തിൽ വ്യക്തത വരുത്തുമെന്ന് മന്ത്രി എം ലിജു. മദ്യനയം സംബന്ധിച്ച ചർച്ചകൾ സർക്കാർ തുടങ്ങിയതായും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നികുതി ഘടന മുൻകൂട്ടി നിശ്ചയിച്ചുവെന്ന് മാത്രമേ ഉള്ളൂവെന്നും സർക്കാരിന്റെ വിജ്ഞാപനം വന്നാൽ മാത്രമേ അത് നടപ്പിൽ വരൂവെന്നും അദ്ദേഹം പറഞ്ഞു.
3: ഫിനാൻസ് ബില്ലിലെ ഈ ക്ലോസുകൾ നിലവിൽ വരണമെന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ നോട്ടിഫിക്കേഷൻ നിലവിൽ വരണം. നോട്ടിഫിക്കേഷൻ നിലവിൽ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അബ്കാരി നയം പാസ്സാക്കിയിട്ട് നോട്ടിഫിക്കേഷൻ ഇറക്കിയാൽ പോരെ? അബ്കാരി നയത്തിൽ വിൽക്കാനാണ് എന്ന് തീരുമാനിക്കുന്നതെങ്കിൽ അതനുസരിച്ച് വരും. വിൽക്കണ്ടെന്നാണെങ്കിൽ തീരുമാനം വരും. ഇപ്പം മുൻകൂട്ടായിട്ട് പറയാൻ പറ്റുമോ? അബ്കാരി നയവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ ഉള്ള ഇനിഷ്യേഷൻ ഗവൺമെന്റ് ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചു.
0: പ്ലസ് വൺ മെറിറ്റ് വിഭാഗത്തിനുള്ള പ്രവേശന നടപടികൾ ഇന്ന് അവസാനിക്കും. 3-ാമത്തേതും അവസാനത്തേതും ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശനം വൈകിട്ട് 5 മണിക്ക് പൂർത്തിയാകും. അമർനാഥ് തീർത്ഥാടനത്തിന് ജമ്മുകശ്മീരിൽ ഇന്ന് തുടക്കമായി. 3880 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗുഹാക്ഷേത്രത്തിലേക്ക് ബേസ് ക്യാമ്പിൽ നിന്ന് പുറപ്പെട്ട ആദ്യ സംഘത്തിൽ 4822 തീർത്ഥാടകരാണുള്ളത്. 57 ദിവസം നീളുന്നതാണ് അമർനാഥ് തീർത്ഥാടനം. അടുത്തമാസം 28-ന് സമാപിക്കും. യാത്രയ്ക്കായുള്ള രണ്ടാം സംഘം ജമ്മുവിൽ നിന്ന് ഇന്ന് രാവിലെ യാത്ര ആരംഭിച്ചു. ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തിച്ചേരുന്ന അമർനാഥ് യാത്രയ്ക്കായി മെഡിക്കൽ ക്യാമ്പുകൾ ഉൾപ്പെടെ വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അമർനാഥ് തീർത്ഥാടകർക്ക് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയ പ്രമുഖർ ആശംസ നേർന്നു. തൃണമൂൽ കോൺഗ്രസിലെ ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കത്തിൽ വിശദീകരണം തേടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംഘടനാ തെരഞ്ഞെടുപ്പ്, നേതൃത്വ ചുമതലകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് മമതാ ബാനർജിക്കും ഋതപ്രത ബാനർജിക്കും വെവ്വേറെ കത്തയച്ചതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. അടുത്ത തിങ്കളാഴ്ചയ്ക്കകം ഇരുവിഭാഗവും മറുപടി നൽകണമെന്നാണ് കമ്മീഷന്റെ നിർദ്ദേശം. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയതുല്ല അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകളിൽ മകനും നിലവിലെ പരമോന്നത നേതാവുമായ മുജ്തബ ഖമനേയി പങ്കെടുക്കില്ലെന്ന് റിപ്പോർട്ട്. മുജ്തബ ഖമനേയിക്ക് നേരെ വധഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. നാളെ മുതൽ ഈ മാസം 9 വരെ ഇറാനിലും ഇറാഖിലുമായാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരറ്റിയും ബീഹാർ ഗവർണർ സയ്യിദ് അദാഹസ്നെയും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അതേസമയം മുജ്തബ ഖമനേയിക്ക് നേരെയുള്ള വധഭീഷണികളിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കണമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി യുഎസിനോട് ആവശ്യപ്പെട്ടു. ഇറാന് നേരെയുള്ള ഏത് ഭീഷണികൾക്കും ശക്തമായ മറുപടി നൽകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ടിൽ ക്രൊയേഷ്യയെ 1-2 രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ കടന്നു. രാവിലെ നടന്ന മത്സരത്തിൽ അൾജീരിയയെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി സ്വിറ്റ്സർലൻഡും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇന്ന് രാത്രി 11:30 ഓസ്ട്രേലിയ ഈജിപ്റ്റ് മത്സരം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന നോക്കൌട്ട് റൌണ്ടിൽ ലോക ചാമ്പ്യൻമാരായ അർജന്റീന നവാഗതരായ കാബോ വെർദയെ നേരിടും. കൊളംബിയ ഖാന മത്സരം നാളെ രാവിലെ 7:00. സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും ഇന്ന് ശക്തമായ മഴ ലഭിക്കാൻ സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് തിങ്കളാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് ഫെബ്രുവരിയിലാണ് നടക്കുക. രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ എബോള പരിശോധനയ്ക്കായി എയർ സുവിധ 2.0 പോർട്ടൽ ആരംഭിച്ച് വ്യോമയാന മന്ത്രാലയം. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസും ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡും സംയുക്തമായാണ് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വികസിപ്പിച്ചത്. ഭൂകമ്പത്തിൽ കനത്ത നാശനഷ്ടം നേരിട്ട വെനസ്വേലയിലേക്ക് ഇന്ത്യ ഓപ്പറേഷൻ അമിസ്താദ് വഴി മാനുഷിക സഹായം എത്തിക്കുന്നത് വിപുലീകരിച്ച് ഇന്ത്യ. ദുരന്തബാധിത മേഖലയിൽ ഇന്ത്യൻ ആർമി ഫീൽഡ് ഹോസ്പിറ്റൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്ര പഞ്ചായത്ത്രാജ് മന്ത്രാലയം എന്ന ന്യൂഡൽഹിയിൽ സംസ്ഥാന പഞ്ചായത്ത്രാജ് മന്ത്രിമാരുടെ ദേശീയ ശില്പശാല സംഘടിപ്പിക്കും. 16 ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾ ചർച്ച ചെയ്യുന്നതിനായാണ് ശില്പശാല. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകര സംഘടനകൾക്കെതിരെ ആഗോളതലത്തിൽ സംയോജിത നടപടികൾ വേണമെന്ന് ആവശ്യമുയർത്തി ഇന്ത്യയും ജപ്പാനും. ഇന്ത്യ ഫ്രാൻസ് പങ്കാളിത്തം സുസ്ഥിര വളർച്ചയുടെ പുതിയ ഘട്ടത്തിന് വഴിയൊരുക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. വെനസ്വേലയിൽ മരിച്ച ഇന്ത്യൻ നാവികന്റെ മൃതദേഹത്തിൽ നിന്നും ആന്തരിക അവയവങ്ങൾ മാറ്റിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ത്യ. സംസ്ഥാനത്ത് മദ്യനയം സംബന്ധിച്ച ചർച്ചകൾ സർക്കാർ തുടങ്ങിയതായി എക്സൈസ് മന്ത്രി എം ലിജു. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്ന കാര്യത്തിൽ മദ്യനയത്തിലൂടെ വ്യക്തത വരുത്തുമെന്നും മന്ത്രി. അമർനാഥ് തീർത്ഥാടനത്തിന് തുടക്കമായി. ആദ്യ സംഘം ഇന്ന് രാവിലെ പുറപ്പെട്ടു. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോ വെർദെ മത്സരം നാളെ പുലർച്ചെ 3:30. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
6: ഒരു സൊല്യൂഷൻ ഉണ്ട്.
5: എന്ത് സൊല്യൂഷൻ?
6: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: ഒരു മഷിത്തണ്ട്. സ്റ്റേ ട്യൂൺഡ് ആൻഡ് റേഡിയോ 91.2.
1: തജ്ജം തത്തജ്ജം തരി തജ്ജം തത്തരി തജ്ജം ൃതൊന്താ

ടോക്കി. ഹായ് ഹലോ, ഇറ്റ്സ് മീ നിതിൻ. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ഇന്ന് ടെക്കി ടോക്കിയോടൊപ്പം കൂടെയുള്ളത് ആർജെ നിതിനാണ്. സാങ്കേതിക വിദ്യ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ ഗാഡ്ജറ്റുകൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സോഷ്യൽ മീഡിയ ട്രെൻഡുകൾ, ഡിജിറ്റൽ ലോകത്തെ പുതുപുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും എത്തിയിരിക്കുകയാണ് ടെക്കി ടോക്കി. അപ്പോൾ ടെക് പരമായിട്ടുള്ള വിശേഷങ്ങൾ കേൾക്കാനുള്ള സമയമാണ്. ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം ടെക് പരമായിട്ടുള്ള വിശേഷങ്ങളിലൊക്കെ നമുക്ക് പോകാം.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: വയറിനാണ് ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
5: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
0: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി, EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: യെസ്, നമ്മൾ വീണ്ടും തിരികെയാണ്. ഇതിന്റെ റേഡിയോ നൈറ്റി 1.2 ടെക്കി ടോക്കിയാണ്. ഇന്ന് ടെക്കി ടോക്കിയോടൊപ്പം കൂടെ ഉള്ളത് അർജുൻ നിതിനാണ്. നമുക്ക് ടെക് വിശേഷത്തിലേക്ക് കടക്കാം. സ്റ്റോറുകളിൽ നിന്ന് മോഷ്ടിക്കപ്പെടുന്ന ഫോണുകൾ പ്രവർത്തനരഹിതമാക്കാൻ കഴിയുന്ന കിൽ സ്വിച്ച് ഏർപ്പെടുത്തി UKയിലെ രണ്ട് മൊബൈൽ നെറ്റ്വർക്ക് പ്രൊവൈഡർമാർ വെർജിൻ മീഡിയ, C2, വോഡോഫോൺ 3 എന്നിവയാണ് പുതിയ സംവിധാനം ഏർപ്പെടുത്തിയത്. ആപ്പിൾ, സാംസങ് തുടങ്ങിയ നിർമ്മാതാക്കൾ മോഷണം തടയുന്നതിനുള്ള ഇത്തരം നടപടികൾ നേരത്തെ എതിർപ്പ് അറിയിച്ചിരുന്നു. എന്നാൽ മോഷണം റിപ്പോർട്ട് ചെയ്ത് നിമിഷങ്ങൾ തന്നെ ഉപകരണങ്ങൾ പ്രവർത്തനരഹിതമാകുന്ന സാങ്കേതിക വിദ്യയാണ് രണ്ട് കമ്പനികൾ അവതരിപ്പിച്ചിട്ടുള്ളത്. മോഷ്ടിക്കപ്പെട്ട ഫോണുകൾ വിപണിയിൽ എത്തുന്നത് തടയാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണിത്. ലണ്ടനിൽ മാത്രം കഴിഞ്ഞ വർഷം 70,000-ത്തിലധികം ഫോണുകളാണ് മോഷണം പോയതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. പുതിയ സാങ്കേതിക വിദ്യ വിൽക്കാത്ത ഡിവൈസുകളിൽ മാത്രമേ സാധ്യമാകൂ. സ്റ്റോറിൽ നിന്ന് മോഷ്ടിക്കപ്പെടുന്ന ഫോൺ ഓൺ ചെയ്യുമ്പോൾ നിർമ്മാതാക്കൾ പ്രവർത്തിപ്പിക്കുന്ന ഡാറ്റാബേസിൽ ഇത് ചേർക്കപ്പെടുന്നു. തുടർന്ന് അത് പ്രവർത്തനരഹിതമാകാനുള്ള നീക്കം ആരംഭിക്കുന്നു. വിൽപ്പന കഴിഞ്ഞാൽ ഓപ്പറേറ്റർക്ക് ഫോൺ പ്രവർത്തനരഹിതമാക്കാൻ കഴിയില്ല. ഫോണിന്റെ ഉടമസ്ഥാവകാശം അവരിൽ നിന്നും മാറിയിട്ടുണ്ടാകും എന്നതാണ് കാരണം. മൊബൈൽ ഫോൺ സ്റ്റോറുകളിൽ സംഘടിതമായ കവർച്ച നടക്കുന്നത് തടയുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഇതേപോലുള്ള മറ്റൊരു ടെക് വിശേഷം നമുക്ക് കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

ടോക്കി. നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇത് എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ഇന്ന് കൂടെ ഉള്ളത് ആർജെ നിതിനാണ്. ഒരുപാട് ടെക് വിശേഷങ്ങൾ പറയാനായിട്ട്. പ്രമുഖ മെസ്സേജിംഗ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ടെലിഗ്രാമിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഡൽഹിയിൽ ഹൈക്കോടതിയിൽ ഉന്നയിച്ച് കേന്ദ്ര സർക്കാർ. തീവ്രവാദം, സൈബർ കുറ്റകൃത്യങ്ങൾ, മയക്കുമരുന്ന് കടത്ത്, കുട്ടികളെ ദുരുപയോഗം ചെയ്യൽ, സാമ്പത്തിക തട്ടിപ്പ് എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ടെലിഗ്രാം വ്യാപകമായി ഉപയോഗം ചെയ്യപ്പെടുന്നു എന്നാണ് കേന്ദ്രം കോടതിയിൽ വാദിച്ചത്. ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവർ നിയമവ്യവസ്ഥയുടെ കണ്ണിൽപ്പെടാതെ രക്ഷപ്പെടാൻ ഉപയോഗിക്കുന്ന പുതിയ ഡാർക്ക് വെബ് എന്നും ടെലിഗ്രാമിനെ കേന്ദ്രം വിശേഷിപ്പിച്ചു. നെറ്റ് യു ജി 2026 പുനഃപരീക്ഷ നടത്തുന്നതിന് മുന്നോടിയായി ഇന്ത്യൻ ടെലിഗ്രാമിന്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി തടഞ്ഞ കേന്ദ്ര തീരുമാനത്തെ കമ്പനി സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് കേന്ദ്രം ഈ വാദമുഖങ്ങൾ ഉന്നയിച്ചത്. ദുരുദ്ദേശത്തോടെ പ്രവർത്തിക്കുന്ന വ്യക്തികൾ വ്യാപകമായി ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമായി ടെലിഗ്രാം മാറിയെന്നാണ് കേന്ദ്രം ആരോപിക്കുന്നത്. അവരുടെ ചാനലുകൾ വഴി ഉപഭോക്താക്കളെ ഡാർക്ക് വെബ് ഫോറങ്ങളിലേക്കും ഡീപ് വെബ് നെറ്റ്വർക്കുകളിലേക്കും ബന്ധിപ്പിക്കുന്നു. ഇത്തരം നീക്കങ്ങൾ അധികാരികളിലേക്ക് വ്യക്തികളെ ട്രാക്ക് ചെയ്യുന്നതിനും ക്രിമിനൽ പ്രവർത്തനങ്ങൾ കണ്ടെത്തുന്നതിനും ബുദ്ധിമുട്ടുണ്ടാകുന്നുവെന്നും സർക്കാർ വാദിക്കുന്നു. സ്വകാര്യതയുമായി ബന്ധപ്പെട്ട സവിശേഷതകളാണ് ക്രിമിനലുകളെ പ്രധാന താവളമായി ഈ പ്ലാറ്റ്ഫോമിനെ മാറ്റുന്നത്. തീവ്രവാദ സംഘടനകളുമായി ബന്ധമുള്ള ഗ്രൂപ്പുകൾ ക്രമസമാധാന നില തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ആക്രമം പ്രോത്സാഹിപ്പിക്കുക, പ്രചരണങ്ങൾ നടത്തുന്നതിനും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും ടെലിഗ്രാം ചാനലുകൾ ഉപയോഗിക്കുന്നു. കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതിനും ദുരുപയോഗം ചെയ്യുന്നതിനുമായ ഉള്ളടക്കം ടെലിഗ്രാം ചാനലുകളിലൂടെ ഗ്രൂപ്പുകളിലൂടെ വ്യാപകമായി പങ്കുവയ്ക്കുന്നുണ്ടെന്നും കേന്ദ്രം ആശങ്ക പ്രകടിപ്പിച്ചു. മറ്റൊരു വിശേഷം നമുക്ക് കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

0: Techie Talkie.
1: അങ്ങനെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ടെക്കി ടോക്കിയോടൊപ്പം കൂടെ ഉള്ളത് അർജുൻ നിതിനാണ്. ടെക് വിശേഷങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് അപ്പോൾ നമുക്കൊരു വിശേഷത്തിലേക്ക് പോകാം. ഫുട്ബോൾ ആവേശം തലക്ക് പിടിച്ച കാലത്ത് പ്രിയ താരങ്ങളുടെ ജേഴ്സി അണിഞ്ഞ മക്കളുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത് മാതാപിതാക്കൾക്ക് ഒരു ഹരമാണ്. എന്നാൽ എഡിറ്റിംഗ് ഗ്രൂപ്പുകളിലും മറ്റും ഇത്തരം ചിത്രങ്ങൾ പങ്കുവെക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ചില അപകട സാധ്യതകൾ ക്ഷണിച്ചു വരുത്തുന്നുണ്ട്. ആവേശം ഒട്ടും കുറയെ തന്നെ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാം നമുക്ക്. സ്കൂൾ യൂണിഫോമിലുള്ള ചിത്രങ്ങൾ പങ്കുവെക്കുമ്പോൾ കുട്ടിയുടെ പ്രായം, സ്കൂൾ, ലൊക്കേഷൻ എന്നിവ എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യാൻ സാധിക്കും. ചിത്രം എടുത്ത സ്ഥലം ടാഗ് ചെയ്യുന്നത് അപരിചിതർക്ക് നിങ്ങളുടെയും കുട്ടികളുടെയും ദൈനംദിന സഞ്ചാരപഥം മനസ്സിലാക്കാൻ അവസരം ഒരുക്കും. അപരിചിതർ അടങ്ങുന്ന എഡിറ്റിംഗ് ഗ്രൂപ്പുകളിലേക്ക് അയക്കുന്ന ചിത്രങ്ങൾ ദുരുപയോഗങ്ങൾക്ക് വിധേയമാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. എന്തുകൊണ്ട് AI ചാറ്റ് ബോട്ടുകൾ പലപ്പോഴും കുട്ടികളുടെ ചിത്രം എഡിറ്റ് ചെയ്യുന്നില്ല? ഗൂഗിൾ ജെമിനി പോലുള്ള ചില AI ടൂളുകളോട് കുട്ടികളുടെ ചിത്രങ്ങൾ എഡിറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ പലപ്പോഴും നിരസിക്കാറുണ്ട്. ഇതിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട്. പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ യഥാർത്ഥ ചിത്രങ്ങൾ മാറ്റങ്ങൾ വരുത്താനോ പുതിയ ചിത്രങ്ങൾ നിർമ്മിക്കാനോ ഉള്ള അനുവാദം പ്രമുഖ AI കമ്പനികൾ നൽകുന്നില്ല. ഡിജിറ്റൽ ലോകത്ത് കുട്ടികളുടെ ചിത്രങ്ങൾ തെറ്റായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നത് തടയാൻ വേണ്ടിയാണ് ഇത്തരം ഒരു സ്ട്രിക്ട് ബ്ലോക്ക് AI ടൂളുകൾ ഒരുക്കിയിരിക്കുന്നത്. ടെക്നോളജി കമ്പനികൾ പോലും ഇത്രയധികം സുരക്ഷകൾ ഉറപ്പാക്കുമ്പോൾ നമ്മൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത് അനിവാര്യമായ ഒരു ഘടകമാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമുക്ക് കേൾക്കാം എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കി.

ാണ് ഇത് എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ് കൂടെ ഉള്ളത്. അറിഞ്ഞ ഇതിനാണ് ടെക് വിശേഷങ്ങൾ സംസാരിക്കാനായിട്ട്. ഇൻസ്റ്റാഗ്രാമിൽ പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. നമ്മുടെ മെയിൻ ഗ്രിഡിലുള്ള പോസ്റ്റുകൾക്ക് നമുക്ക് എങ്ങനെ വേണമെങ്കിലും റീ ഓർഡർ ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മൾ പണ്ടിട്ട ഒരു പോസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ആദ്യം കാണുന്ന രീതിയിലേക്ക് റീ ഓർഡർ ചെയ്യാൻ പറ്റും. ഇതിനായിട്ട് നമ്മുടെ പ്രൊഫൈലിൽ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് അതിൽ ഏതെങ്കിലും ഒരു പോസ്റ്റിൽ ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ അതിൽ റീ ഓർഡർ എന്നൊരു ഓപ്ഷൻ കാണും. അത് സെലക്ട് ചെയ്തിട്ട് ഏത് പോസ്റ്റ് ആണോ നമുക്ക് എങ്ങനെയാണോ അറേഞ്ച് ചെയ്യേണ്ടത് ആ രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് പോവാം. ഇതേയുള്ള മറ്റ് വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

അങ്ങനെ നമ്മൾ ചെറിയൊരു ബ്രേക്ക് ഒക്കെ എടുത്ത് വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് ഇത് എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ഇന്ന് ടെക്കി ടോക്കിയോടൊപ്പം കൂടെ ഉണ്ടായിരുന്നത് അർജുൻ നിതിനാണ്. നമ്മുടെ ടെക് വിശേഷങ്ങളൊക്കെ അവസാനിക്കാനുള്ള സമയമായിരിക്കുകയാണ്. തുടർന്ന് നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കൂ ഇത് എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: പൈതൃകം, കാലങ്ങൾ കടന്നൊഴുകുന്ന സംസ്കൃതിയുടെ മഹാപ്രവാഹം, ഭാരതത്തിന്റെ പാരമ്പര്യത്തിന്റെ ശേഷിപ്പുകൾ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാം.
1: ലോക നിവാസികളെ രണ്ട് വിഭാഗങ്ങളായി തിരിക്കാം. താജ്മഹൽ കണ്ടിട്ടുള്ളവരും കണ്ടിട്ടില്ലാത്തവരും. പ്രശസ്ത ഇംഗ്ലീഷ് കവിയും ചരിത്രകാരനുമായ എഡ്വേർഡ് ലിയറിന്റെ ഈ വാക്കുകൾ താജ്മഹലിന്റെ മഹത്വം എത്ര ആഴത്തിൽ മനുഷ്യഹൃദയങ്ങളെ സ്പർശിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്നു. യമുനയുടെ തീരത്ത് വെള്ളി മഞ്ഞുപോലെ തിളങ്ങി നിൽക്കുന്ന ആ സ്മാരകം ഒരു കെട്ടിടം മാത്രമല്ല, അത് കാലത്തെയും മരണത്തെയും മറികടന്ന ഒരു പ്രണയത്തിന്റെ നിശബ്ദ സംഗീതമാണ്. ശില്പകലയുടെ അതുല്യ സൗന്ദര്യവും വികാരങ്ങളുടെ അമരത്വവും മനുഷ്യ സ്നേഹത്തിന്റെ ആഴവും ഒരുമിച്ച് ലയിച്ച അത്ഭുതമാണ് താജ്മഹൽ. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് പൈതൃകം എന്ന പരിപാടിയിലൂടെ ലോക പൈതൃകങ്ങളുടെ മഹിമ നിറഞ്ഞ യാത്രയിൽ നമ്മൾ എത്തിച്ചേരുന്നത് പ്രണയത്തിന്റെ ശാശ്വത പ്രതീകമായി ലോകം ആദരിക്കുന്ന താജ്മഹലിലേക്കാണ്. ചരിത്രവും കലയും സ്നേഹവും ചേർന്നു തീർത്ത ഈ അതുല്യ സ്മാരകത്തിന്റെ കഥയിലേക്ക് സ്വാഗതം. താജ്മഹൽ, അനശ്വര സ്നേഹത്തിന്റെ ശാശ്വത ശില്പം. ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ ഇന്ത്യയുടെ ഏറ്റവും പ്രശസ്തമായ പൈതൃക സ്മാരകങ്ങളിലൊന്നാണ്. ഇന്ത്യയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പലരുടെ മനസ്സിലും ആദ്യം തെളിയുന്നത് താജ്മഹലിന്റെ മനോഹരമായ ദൃശ്യമാണ്. 1983 യുനെസ്കോ താജ്മഹലിനെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി. താജ്മഹൽ എന്ന പേര് പേർഷ്യൻ, അറബി, ഉറുദു ഭാഷകളിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞതെന്ന് കരുതപ്പെടുന്നു. താജ് എന്നാൽ കിരീടം, മഹൽ എന്നാൽ കൊട്ടാരം. 1631 മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തന്റെ പ്രിയ ഭാര്യ മുംതാസ് മഹലിന്റെ സ്മരണയ്ക്കായി താജ്മഹൽ നിർമ്മിക്കാൻ ഉത്തരവിട്ടു. 1631 ജൂൺ 17 അവരുടെ 14-ാമത്തെ കുഞ്ഞിന് ജന്മം നൽകുന്നതിനിടെ മുംതാസ് മഹൽ അന്തരിച്ചു. ഭാര്യയുടെ മരണത്തിൽ ആഴത്തിൽ ദുഃഖിതനായ ഷാജഹാൻ ഒരാഴ്ചത്തേക്ക് രാജകാര്യങ്ങളിൽ നിന്ന് പിന്മാറുകയും വർഷങ്ങളോളം സംഗീതവും ആഡംബര വസ്ത്രങ്ങളും ഉപേക്ഷിക്കുകയും ചെയ്തു. ആഗ്രയുടെ തെക്ക് ഭാഗത്തുള്ള യമുനാ തീരത്തെ മനോഹരമായ സ്ഥലമാണ് ഷാജഹാൻ താജ്മഹലിനായി തിരഞ്ഞെടുത്തത്. രാജ ജയ്സിംഗ് 1-ാമന്റെ ഉടമസ്ഥതയിലായിരുന്ന ആ സ്ഥലം പിന്നീട് വലിയൊരു കൊട്ടാരത്തിന് പകരമായി ഷാജഹാന് കൈമാറപ്പെട്ടു. 1632 നിർമ്മാണം ആരംഭിച്ച താജ്മഹൽ പ്രധാന ശവകുടീരത്തിന്റെ നിർമ്മാണം 1648 പൂർത്തിയായി. പൂന്തോട്ടങ്ങളും അനുബന്ധ കെട്ടിടങ്ങളും ഉൾപ്പെടെ സമുച്ചയത്തിന്റെ മുഴുവൻ നിർമ്മാണവും 1653 പൂർത്തിയായി. ഏകദേശം 20 വർഷം നീണ്ടുനിന്ന ഈ നിർമ്മാണത്തിനായി അന്നത്തെ കണക്ക് പ്രകാരം 32 മില്യൺ രൂപ ചിലവായി. താജ്മഹലിന്റെ നിർമ്മാണത്തിൽ 20,000-ത്തിലധികം കരകൗശല വിദഗ്ധരും തൊഴിലാളികളും ചിത്രകാരന്മാരും പങ്കെടുത്തു. ബുഖാറയിൽ നിന്നുള്ള ശില്പികൾ, പേർഷ്യയിലും സിറിയയിലും നിന്നുള്ള കാലിഗ്രാഫർമാർ, ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഡിസൈനർമാർ, ബലൂചിസ്ഥാനിൽ നിന്നുള്ള കല്ലുവെട്ടുകാർ, ഇറ്റാലിയൻ കരകൗശല വിദഗ്ധർ എന്നിവരും ഈ മഹത്തായ സൃഷ്ടിയിൽ പങ്കാളികളായി. പ്രധാന ശവകുടീരം വെളുത്ത മാർബിളിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. രാജസ്ഥാനിലെ മക്രാനയിൽ നിന്നാണ് ഈ മാർബിൾ കൊണ്ടുവന്നത്. ചുവന്ന മണൽ കല്ലുകൾ ഉത്തർപ്രദേശിലെ ഫത്തേപൂർ സിക്രിയിൽ നിന്നുമാണ് എത്തിച്ചത്. അലങ്കാരത്തിനായി ചൈനയിൽ നിന്നുള്ള ജേഡ്, ടിബറ്റിൽ നിന്നുള്ള ടർക്കോയിസ്, അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ലാപ്പിസ് ലാസുലി, ശ്രീലങ്കയിൽ നിന്നുള്ള നീലക്കല്ല് തുടങ്ങി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിലപിടിപ്പുള്ള കല്ലുകൾ ഉപയോഗിച്ചു. മൊത്തത്തിൽ 28-ാം തരം വിലയേറിയ കല്ലുകൾ മാർബിളിൽ പതിച്ചിരിക്കുന്നു. മാർബിളിന്റെയും ശില്പകലയുടെ മികവിന്റെയും അത്ഭുതമായ സംയോജനമാണ് താജ്മഹലിന്റെ പ്രത്യേകത. പകലിന്റെയും കാലാവസ്ഥയുടെയും വ്യത്യാസമനുസരിച്ച് താജിന്റെ നിറം മാറുന്നതുപോലെ അനുഭവപ്പെടുന്നു. പ്രഭാതത്തിൽ ഇളം പിങ്ക്, ഉച്ചയ്ക്ക് പാൽ വെളുപ്പ്, ചന്ദ്രപ്രകാശത്തിൽ സ്വർണ്ണ നിറം, അങ്ങനെ പ്രകാശവും മാർബിളും ചേർന്ന് തീർക്കുന്ന ഈ കാഴ്ചകൾ അതിനെ കൂടുതൽ മാന്ത്രികമാക്കുന്നു. താജ്മഹലിന്റെ ശില്പശൈലിയിൽ പേർഷ്യൻ, ഇസ്ലാമിക, ഇന്ത്യൻ ഘടകങ്ങളുടെ അതുല്യമായ സംഗമം കാണാം. സമുച്ചയത്തിന്റെ പൂന്തോട്ടങ്ങളും ജലാശയങ്ങളും പർദീസയുടെ പ്രതീകമായി രൂപകൽപ്പന ചെയ്തവയാണ്. മുംതാസ് മഹലിന്റെ ശവകുടീരം സ്വർഗീയ സൗന്ദര്യത്തിന്റെ പ്രതിരൂപമാക്കുക എന്ന ആശയമാണ് ഇതിന് പിന്നിൽ. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ശേഷം താജ്മഹലിന്റെ സംരക്ഷണം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലായി. എന്നാൽ കാലക്രമേണ വ്യവസായ മലിനീകരണവും ആസിഡ് മഴയും താജ്മഹലിന്റെ വെളുത്ത മാർബിളിനെ മങ്ങിയ മഞ്ഞ നിറത്തിലേക്ക് മാറ്റി തുടങ്ങി. ഇന്ന് ഈ സ്മാരകത്തെ സംരക്ഷിക്കാൻ പ്രത്യേക പരിസ്ഥിതി നിയന്ത്രണങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. വർഷം തോറും ലക്ഷക്കണക്കിന് ആളുകൾ താജ്മഹൽ സന്ദർശിക്കുന്നു. അവർ കാണുന്നത് ഒരു സ്മാരകമല്ല, അവർ അനുഭവിക്കുന്നത് ഒരു വികാരമാണ്. യമുനയുടെ തീരത്ത് നിശബ്ദമായി നിലകൊള്ളുന്ന ആ സൃഷ്ടി ഓരോ സന്ദർശകനോടും പറയുന്നത് ഒരേ ഒരു സന്ദേശമാണ്: സ്നേഹം മരിക്കില്ല, അത് രൂപം മാറും, പക്ഷെ നിലനിൽക്കും. താജ്മഹൽ ഒരു ശവകുടീരം മാത്രമല്ല, കാലത്തെ പോലും തോൽപ്പിച്ച ഒരു സ്നേഹ കാവ്യമാണ്. ശിലയിൽ കൊത്തിവെച്ച കവിത പോലെ മനുഷ്യന്റെ വികാരങ്ങൾ എത്ര ആഴമുള്ളതാണെന്ന് ലോകത്തോട് പറയുന്ന ശാശ്വത സാക്ഷി. രാജാക്കന്മാരും സാമ്രാജ്യങ്ങളും കാലത്തിന്റെ ഒഴുക്കിൽ മറഞ്ഞുപോയാലും സ്നേഹത്തിന്റെ ഓർമ്മകൾ ശാശ്വതമായി നിലനിൽക്കുമെന്ന സത്യത്തിന്റെ തെളിവാണ് താജ്മഹൽ. പ്രിയ ശ്രോതാക്കളെ, ചരിത്രത്തിന്റെ മൗനത്തിൽ ഇന്നും ഹൃദയമിടിപ്പ് പോലെ മുഴങ്ങുന്ന ഒരു സ്മാരകമാണ് താജ്മഹൽ. കല്ലുകൾ കൊണ്ട് പണിതെങ്കിലും അത് യഥാർത്ഥത്തിൽ വികാരങ്ങളാൽ തീർത്ത ഒരനശ്വര കാവ്യമാണ്. മനുഷ്യന്റെ സ്നേഹത്തിന് കാലവും മരണവും പോലും അതിരുകളാകില്ലെന്ന് ലോകത്തോട് പറയുന്ന ഒരു ശാശ്വത സന്ദേശം. പൈതൃകം എന്ന ഇന്നത്തെ യാത്രയിൽ നമ്മൾ കണ്ടത് ഒരു സ്മാരകത്തിന്റെ ചരിത്രം മാത്രമല്ല, മനുഷ്യ ഹൃദയത്തിന്റെ ഏറ്റവും മനോഹരമായ വികാരത്തിന്റെ രൂപമാണ്. അടുത്ത ലക്കത്തിൽ മറ്റൊരു ലോക പൈതൃകത്തിന്റെ കഥയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ചരിത്രത്തിന്റെ സൗന്ദര്യവും പൈതൃകത്തിന്റെ മഹത്വവും ഹൃദയത്തിൽ സൂക്ഷിച്ച എല്ലാവർക്കും നന്ദിയും സ്നേഹവും. അവതരിപ്പിച്ചത് ശ്രീജ ലളിതാംബിക.
0: മഹത്തായ പൈതൃകങ്ങളിലൂടെ ഒരു യാത്ര.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: യെസ്, ഗുഡ് ഈവനിംഗ്. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയോടൊപ്പം കൂടെ ഉള്ളത് കുറെ നാളുകൾക്ക് ശേഷം ആർജെ നിധിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ ഗാനമഞ്ജരിയിലേക്ക് വേഗം തന്നെ വിളിച്ചുള്ള നിങ്ങളുടെ കോളുകൾക്കും നിങ്ങൾ പറയുന്ന പാട്ടുകൾക്കുമായിട്ട് ഞാൻ ഇവിടെ കാർ ഓർത്തിരിക്കുകയാണ്. വേഗം ആയിക്കോട്ടെ, നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിക്കൂ. വിളിക്കുന്ന നമ്പർ ഇതാണ്, 9544700912. അപ്പോൾ ഗാനമഞ്ജരിയിലേക്ക് വേഗം തന്നെ വിളിച്ചോളൂ.

വീണ്ടും തിരികെ എത്തിരിക്കുകയാണ്. ഇതിൻ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. ഇന്ന് ഗാനമഞ്ചരിയോടൊപ്പം കൂടെ ഉള്ളത് അർജുൻ നിതിനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ വെച്ചതായിട്ട് അതിനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കണ നമ്പർ ഇതാണ്, 9554700912. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്? എന്തൊക്കെയുണ്ട് സജി ചേട്ടാ വിശേഷം? ഇന്ന് ഏത് പാട്ട്? സുഖമായിട്ട് പോകുന്നു, സുഖമായിട്ട്. ഇന്ന് ഏത് പാട്ട്?

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
5: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്.

0: PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
3: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം N Radio 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: നമ്മൾ വീണ്ടും തിരികെ തിരികെയാണ് ഇതിൻ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഗാനമഞ്ജരിയോടൊപ്പം ഇന്ന് കൂടെ ഉള്ളത് ആർജെ നിധിനാണ്. നിങ്ങൾക്കും ഇതേപോലെ ഇഷ്ടപ്പെട്ട പാട്ടുകളായ ഗാനമഞ്ജരിയിൽ കേൾക്കാനായിട്ട് വേഗം തന്നെ ഗാനമഞ്ജരിയിലേക്ക് വിളിക്കൂ. വിളിക്കണ നമ്പർ ഇതാണ്, 9544700902. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ,
1: ഹലോ,
0: ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്? ണോ?
1: കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നു.
0: ചായ ഒക്കെ കുടിച്ചോ?
1: ചായ ഒക്കെ കുടിച്ച് ഞാൻ പൊറോട്ട അടിച്ചോണ്ടിരിക്കുകയാണ്.
0: ഓഹോ, പൊറോട്ട അടിക്കുന്നതിനിടയ്ക്കാണോ നമ്മള് ഗാനമഞ്ജരി കേൾക്കുന്നത്?
1: അതെ അതെ അതെ.
0: ഓക്കെ, ഇന്ന് ഏത് പാട്ടാ ചേട്ടന് വേണ്ടേ?
1: എനിക്ക് കലാഭവൻ മണിയുടെ നല്ലൊരു പാട്ട് വേണം.
0: ഓക്കെ ചേട്ടാ, നല്ലൊരു പാട്ട് വെച്ചാരം കേട്ടോ. ഇന്ന് ആർക്കെങ്കിലും ഡെഡിക്കേഷൻ വല്ലതും ഉണ്ടോ? എല്ലാവർക്കും വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കണല്ലേ. ഓക്കെ ചേട്ടാ, അന്നേരം പാട്ട് നമുക്ക് കേൾക്കാം കേട്ടോ. ഇത് അതിനോടൊപ്പം നമുക്കൊരു മെസ്സേജ് ഉണ്ട്. നമസ്കാരം ഗാനമഞ്ജരി, ഞങ്ങള് റിനിക ഫുഡ്സിലെ സ്റ്റാഫുകൾ എല്ലാം കൂടി ചേർന്നാണ് മെസ്സേജ് അയക്കുന്നത്. മെസ്സേജ് അയക്കുന്നത് ഉദയ, സജില, ബിന്ദു, മിനി, നോബിൻ. ഇന്ന് ഞങ്ങളുടെ മുതലാളി മാരിയപ്പന്റെ വെഡിങ് ആനിവേഴ്സറിയാണ്. മുതലാളിക്കും ഭാര്യ ഓറഞ്ചിനും ആശംസകൾ അറിയിച്ചുകൊണ്ട് കാരിസ്ഥൻ എന്ന മൂവിയിലെ മംഗളങ്ങൾ വാരിക്കോരിച്ചൊരിയം എന്ന പാട്ട് വെച്ച് തരണേ എന്ന് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന മാരിയപ്പനും ഓറഞ്ചിനും വേണ്ടി ഈ പാട്ട് നമുക്ക് വെച്ചു കൊടുക്കാം.
2: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകൾ.

0: മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
4: ഒരു സൊല്യൂഷൻ ഉണ്ട്.
3: എന്താ സൊല്യൂഷൻ?
4: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
5: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയോടൊപ്പം കൂടെ ഉള്ളത് അർജന്റീനയാണ്. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ ഗാനമഞ്ജരിയിലേക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാനായിട്ട്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700912. വേഗം തന്നെ വിളിച്ചോളൂ, നമുക്കൊരു കോളുണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോയിട്ട് തിരിച്ചറിയാം. ഹലോ
1: ഹലോ മോനെ, ഒരു പാട്ട് വേണമല്ലോ.
0: ഹലോ നമസ്കാരം, ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: ഞാൻ കല്ലടയിൽ
0: നിന്ന് ലതികയമ്മ. ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: ഇഷ്ടമുള്ളൊരു പാട്ട് അങ്ങ് ഇട്ടാ മതി.
0: അങ്ങനെ പറയല്ലേ, ഏതിന്റെ പാട്ട് പറ?
1: മണിച്ചേട്ടന്റെ. ഞാൻ മുത്ത വന്നേ ബഹുമാന വിളി വിളിച്ചതാ. മണിച്ചേട്ടന്റെ ഒരു നല്ല പാട്ട്.
0: നല്ലൊരു പാട്ട് വേണല്ലേ? ഓക്കെ അമ്മ, നല്ലൊരു പാട്ട് വെച്ചരാ കേട്ടോ. ഓക്കെ ശരി. ഇതാ നമുക്ക് അതിനോടൊപ്പം ഒരു മെസ്സേജ് ഉണ്ട്. ഗുഡ് ഈവനിങ് റേഡിയോ, ഇന്നത്തെ ഗാനമഞ്ജരി സൂര്യ തമിഴ് സിനിമയിലെ കൊട്ടുങ്കടി കുമ്മി എന്ന ഗാനം ജയശങ്കർ പോർട്ടുകൊച്ചി, ആനന്ദൻ തില്ലാനൂർ, അൻസാർ കരുനാഗപ്പള്ളി, ഗിരീഷ് എരമല്ലൂർ, ഷീബ കുമരകം, മറ്റു എന്റെ റേഡിയോ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി സമർപ്പിക്കുന്നു. പി വി മുഹമ്മദ് വടക്കേ വാവനൂരിൽ നിന്നും. അപ്പോൾ ചേട്ടന് വേണ്ടി ഈ പറയുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം.
2: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ്റെ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
1: രണ്ട് നല്ല മനോഹരമായിട്ടുള്ള പാട്ടൊക്കെ ആസ്വദിച്ചിട്ട് നമ്മൾ വീണ്ടും തിരികെ വന്നിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഗാനമഞ്ജരിയിൽ ഇന്ന് നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ആർജ്ജൻ നിതിനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ വെച്ചിട്ടായിട്ട് അപ്പോൾ നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാനായിട്ട്. ഗാനമഞ്ജരിയിൽ അതിനായിട്ടുള്ള നമ്പർ ഇതാണ്, 9544700922. വേഗം തന്നെ വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ. നിങ്ങളുടെ കോളുകൾക്കും മെസ്സേജുകൾക്കും ഒക്കെ ആയിട്ട് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു കോളുണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്?
2: സോമൻ
1: ചേട്ടാ. ചായ ഒക്കെ കുടിച്ചോ? ചായ ഒക്കെ കുടിച്ചു. ഇനി ഇന്ന് ഏത് പാട്ടാ കേക്കണ്ട ചേട്ടന്?
2: നമ്മുടെ മാളൂട്ടി സിനിമ ഇല്ലേ, ആ സിനിമയിലെ നമ്മുടെ വേണുഗോപാൽ പാടിയ ഒരു പാട്ടുണ്ടല്ലോ, വേണുഗോപാലും ചിത്രയും കൂടെ പാടിയ ഒരു പാട്ടുണ്ടല്ലോ.
1: സ്വർഗങ്ങൾ സ്വപ്നം കാണും എന്ന പാട്ടാണ് ചേട്ടന് വേണ്ട അല്ലേ? ഓക്കെ ചേട്ടാ, അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം കേട്ടോ. ഇത് അതിനോടൊപ്പം നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഹായ് ഗാനമഞ്ജരി, ഞാൻ ശ്രീജായി. എനിക്ക് ശിവമല്ലി പൂവേ നിന്റെ കോപം എന്ന സോങ് ഒന്ന് വെച്ച് തരണേന്ന് ചോദിച്ചിരിക്കേണ്ടത് ഏത് പടം എന്നറിയത്തില്ല, എന്നിരുന്നാലും നമുക്ക് നോക്കാം. ഓക്കെ, ഈ രണ്ട് പാട്ട് നമുക്ക് കേട്ടിട്ട് വരാം.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8, സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ടെത്തിയും വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-766-844. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.
2: യെസ്, നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയോടൊപ്പം കൂടെയുള്ളത് ആർജ്ജ നിധിനാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് ഗാനമഞ്ജരിയിലേക്ക് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കുന്ന നമ്പർ 9544-700-9912. വേഗം തന്നെ വിളിച്ചോളൂ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട്. പ്ലേ ചെയ്തതായിട്ട് ഞാൻ ഇവിടെ കാത്തിരിക്കുകയാണ് നിങ്ങളുടെ കോളുകൾക്കായിട്ടും മെസ്സേജുകൾക്കായിട്ടും ഒക്കെ. അപ്പോൾ വേഗം തന്നെ വിളിച്ചോളൂ. യെസ്, നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ.
3: ഹലോ, നമസ്കാരം നിധിൻ.
2: നമസ്കാരം, ഇത് ആരാണ് സംസാരിക്കുന്നത്?
3: നിധിൻ, ഇത് കണ്ണൂരിൽ ആനന്ദൻ തിലാകർ.
2: മനസ്സിലായി, പറഞ്ഞോളൂ ചേട്ടാ, ഇന്ന് ഏത് പാട്ട് ചേട്ടന് വേണ്ടേ?
3: അഭിഭാഷകന്റെ കേസ്റ്റ് അറിയുന്ന സിനിമയുടെ ആയ മലയാളികൾ മറക്കാൻ പറ്റാത്ത ആ ഗാനം.
2: ഓക്കെ ചേട്ടാ, ഇന്ന് ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ ഈ പാട്ട്?
3: ഈ പാട്ട് നമ്മുടെ പിന്നെ തിരാനൂരുള്ളവർക്കും അതുപോലെ തന്നെ എന്റെ വീട്ടുകാർക്കും കൂടെ ജോലി ചെയ്യുന്ന എല്ലാ സ്റ്റാഫിനും ഇങ്ങനെ ആകാംക്ഷയോടെ ഇങ്ങനെ കേട്ട് നിൽക്കുന്നുണ്ട്. എന്റെ
2: അതല്ലേ,
3: എല്ലാവരും കേട്ട് നിൽക്കുന്നുണ്ട്.
2: ഓക്കെ ചേട്ടാ, അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം കേട്ടോ.
3: ഓക്കെ, താങ്ക്യൂ.
2: ഓക്കെ ചേട്ടാ, ഇത് നമുക്കൊരു മെസ്സേജും കൊണ്ട്. ഹലോ ചേട്ടാ, എന്റെ പേര് അശ്വിൻ സന്തോഷ്, ഞാൻ കരുനാഗപ്പള്ളി തഴവിൽ നിന്നാണ് വിളിക്കുന്നത്. എനിക്ക് കള്ളിപ്പൂങ്കുവിലെ കന്നിത്തേൻ മൊഴി എന്ന പാട്ട് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ അശ്വിന് വേണ്ടി നമുക്ക് ആ പാട്ട് വെക്കാം. ഇപ്പോൾ രണ്ട് പാട്ടും കേട്ട് നമുക്ക് തിരിച്ചു വരാം.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലെയ്, കരുനാഗപ്പള്ളി.
5: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
6: കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.

0: നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. ഗാനമഞ്ചരിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ. ഗാനമഞ്ചരിയിലേക്ക് വിളിക്കുന്ന നമ്പർ ഇതാണ്, 9544700912. വിളിക്കാം, മെസ്സേജ് അയക്കാം, അപ്പോൾ വേഗം തന്നെ ആയിക്കോട്ടെ. ഇത് നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. നമസ്കാരം, ഇത് ആരാണ് സംസാരിക്കുന്നത്? റീജ. റീജ, ഓക്കെ. റീജമ്മേ, റീജമ്മേന്ന് വിളിക്കല്ലേ? ആ ഓക്കെ. അപ്പൊ റീജമ്മേ, എന്തൊക്കെയുണ്ട് വിശേഷം? ആണല്ലേ, ഇനി ഏത് പാട്ടാ ഇന്ന് കേക്കേണ്ടത്? ഒരു ചെമ്പനീർ പൂവേ അല്ലേ?
1: അതല്ലേ,
0: ഓക്കെ. ഇത് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷൻ വല്ലതും ഉണ്ടോ അമ്മയ്ക്ക്? കൊച്ചുമക്കളുടെ പേര് പറയാനോ?
1: പിയോണി,
0: ആ
1: രേഷ്മ.
0: രേഷ്മ, ഓക്കെ. ഈ രണ്ടുപേർക്കും വേണ്ടി നമുക്ക് ആ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം
1: കേട്ടോ.
0: ഓക്കെ, ശരി. ഇതും നമുക്ക് അതിനോടൊപ്പം മറ്റൊരു മെസ്സേജ് ഉണ്ട്. ഹായ് നിധി, ഞാൻ പുതിയകാവിൽ നിന്നും മനുവാണ്. എനിക്ക് വിനോദയാത്ര എന്ന മൂവിയിലെ മന്ദാരപ്പൂമൂളി ആ പാട്ടെന്ന് വെച്ചേരുമ്പോൾ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മനുവിന് വേണ്ടി ആ പാട്ട് ഇതിനോടൊപ്പം കേൾക്കാം.

0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
1: യെസ്, നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് ഗാനമഞ്ജരിയിലേക്ക്. ഇത് എൻട്രോയുടെ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഗാനമഞ്ജരിയിൽ നിങ്ങൾക്കും ഇതേപോലെ ഇഷ്ടപ്പെട്ട പാട്ടുകളെ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 9544700912. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോയിട്ട് തിരിച്ചറിയാം.
2: ഹലോ, ഗുഡ് ഈവനിംഗ്.
1: ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്? വ്യക്തമല്ല ചേട്ടാ, ഒന്നുകൂടെ പറയൂ. തോന്നിക്കിൽ നിന്നും ആശം. അതെ, ഓക്കെ ചേട്ടാ, ചായ ഒക്കെ കുടിച്ചോ? ചായ ഒക്കെ കുടിച്ച്. അപ്പോൾ ചേട്ടൻ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടേ? ആ പാട്ട്. ഓക്കെ ചേട്ടാ, ഇന്ന് ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ ഈ പാട്ട്?
2: ഡെഡിക്കേറ്റ്
1: ചെയ്തിരിക്കുകയാണ് അല്ലേ? ഓക്കെ ചേട്ടാ, അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം കേട്ടോ. ഇതിനോടൊപ്പം നമുക്ക് മറ്റൊരു മെസ്സേജ് ഉണ്ട്. ഹായ് നിതിൻ, ഗുഡ് ഈവനിംഗ്. മനസുദാൻ എന്ന തമിഴ് സിനിമയിലെ രാസാ രാസ ഉന്നെ വെച്ചിരിക്കേ എൻ നെഞ്ചിലെ എന്ന ഗാനം വെച്ച് തരുമല്ലോ എന്ന് ചോദിച്ചിരിക്കുകയാണ് സ്നേഹത്തോടെ ചേരാനുള്ള ശിവൻ ചേട്ടൻ. അപ്പോൾ ചേട്ടന് വേണ്ടി നമുക്ക് ഈ പാട്ടും ഇതിനോടൊപ്പം കേൾക്കാം.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
4: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
5: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8, സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ടെത്തിയും വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-76684. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.
2: അങ്ങനെ നമ്മൾ വീണ്ടും ഇവിടെ തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻഡ്രോയിഡ് 81.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയോടൊപ്പം കൂടെയുള്ളത് അർജന്റീനയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ വെച്ചതായിട്ട് സമയം തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 9544-700-912. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. ഹലോ
3: ഹലോ
2: ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്? സുനിലേട്ടാ. എന്തൊക്കെയുണ്ട് വിശേഷം? ചെമ്പട കൊട്ടി അതാണോ? ആ പാട്ടാണ് വേണ്ടല്ലേ? ഞാൻ തെറ്റിദ്ധരിച്ചു. നിങ്ങളുടെ ഇഷ്ടമാണ്, പ്രേക്ഷകർ ഇഷ്ടമാണ്, നമ്മൾ ഇഷ്ടം. ഓക്കെ, ചേട്ടന് വേണ്ടി ആ പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ ചേട്ടാ, ശരി. ഇത് നമുക്ക് മറ്റൊരു മെസ്സേജ് കൊണ്ട്. ഹലോ ഗാനമഞ്ജരി, ഞാൻ ദേവനന്ദ. എനിക്ക് കസിൻ എന്ന മൂവിയിലെ ഒരു നല്ലൊരു പാട്ട് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ദേവനന്ദയ്ക്ക് വേണ്ടി നമുക്ക് കസിൻ എന്ന സിനിമയിലെ ഒരു നല്ലൊരു പാട്ട് വെച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ രണ്ട് നല്ല പാട്ടും കേട്ടിട്ട് വേഗം തന്നെ തിരിച്ചു വരും.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
5: ഒരു സൊല്യൂഷൻ ഉണ്ട്.
4: എന്താ സൊല്യൂഷൻ?
5: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, മാരിപ്പള്ളി, ആറ്റിങ്ങൽ.
6: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
7: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
8: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം 91.2 ഗാനമഞ്ജരിയിലേക്ക്.

പാട്ടൊക്കെ കേട്ട് നമ്മൾ വീണ്ടും ഇവിടെ തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 81.2 രശ്മി ഹബിയും ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയോടൊപ്പം കൂടെ ഉണ്ടായിരുന്നത് അർജുൻ നിതിനാണ്. ഉണ്ടായിരുന്നു എന്ന് പറയാൻ കാരണം നമ്മുടെ പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്, അതേ 6 മണി ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ ഇത് എൻ്റെ റേഡിയോ 81.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കും.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തിങ്കളാഴ്ച തുടക്കം. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലന്റ് എന്നീ രാജ്യങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരുമ്പാവൂരിൽ ലഹരിവിരുദ്ധ ബഹുജന റാലിക്ക് നേതൃത്വം നൽകി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അതിഥി തൊഴിലാളികളുടെ താമസസ്ഥലങ്ങൾ മന്ത്രി സന്ദർശിച്ചു. മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നതിലെ മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. അമോണിയ ചോർച്ചയെ തുടർന്ന് തമിഴ്നാട്ടിൽ ചികിത്സയിലായിരുന്ന മൂന്ന് മലയാളികളെ നാളെ തിരികെ എത്തിക്കുമെന്ന് തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോവേർദെ മത്സരം നാളെ പുലർച്ചെ 3:30. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. 6 ദിവസത്തിനിടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലന്റ് എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുക. ഇന്ത്യ ഇന്തോനേഷ്യ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ സന്ദർശനത്തിന്റെ ഭാഗമായി നടക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. തുടർന്ന് ന്യൂസിലന്റിലെത്തുന്ന അദ്ദേഹം ന്യൂസിലന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനുമായി കൂടിക്കാഴ്ച നടത്തും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേതൃത്വം നൽകുന്ന ലഹരിവിരുദ്ധ ബഹുജന റാലി പെരുമ്പാവൂരിൽ നടന്നു. തൂഫാൻ ജാഗരൻ ജനകീയ ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായി അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ മന്ത്രി സന്ദർശനം നടത്തി. പോലീസ് മാത്രം വിചാരിച്ചാൽ ലഹരി നിർമ്മാർജ്ജനം സാധ്യമാകില്ലെന്നും സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഇതിന് ആവശ്യമാണെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. ലഹരി വ്യാപനം തടയുന്നതിനായി പെരുമ്പാവൂരിൽ കൂടുതൽ പോലീസിനെ നിയോഗിക്കുമെന്നും തൂഫാൻ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് സംസ്ഥാനത്ത് രൂപീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: ഏഷ്യയിലെ തന്നെ പ്ലൈവുഡ് ക്യാപിറ്റൽ എന്ന പ്രശസ്തിക്ക് പകരം ലഹരിയുടെ കേന്ദ്രമെന്ന കുപ്രസിദ്ധിയിൽ നിന്നുള്ള മോചനമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. പോലീസ് മാത്രം വിചാരിച്ചാൽ ഇത് നടപ്പാക്കാൻ കഴിയില്ല. ജനങ്ങളുടെ പരിപൂർണമായ സഹകരണം കേരള സർക്കാരിന് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. തുഫാൻ ആഞ്ഞടിച്ചപ്പോൾ 5260 കേസുകളിലായി 5634 അറസ്റ്റ് ഇന്ന് 12 വരെ നടന്നിട്ടുണ്ട് എന്ന് ഞാൻ അറിയിക്കുകയാണ്. ഇതൊരു ചരിത്രമാണ്.
0: സംസ്ഥാനത്ത് മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. നിലവിലുള്ള 2017 ഉത്തരവിൽ കാലോചിതമായ ഭേദഗതി വരുത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. മുൻഗണനാ കാർഡുകൾ നിശ്ചയിക്കുന്നതിനുള്ള നിലവിലെ മാനദണ്ഡങ്ങളായ 4-ചക്രവാഹനം, വീടിന്റെ വിസ്തീർണം, ഭൂവിസ്തൃതി എന്നിവയിൽ കാതലായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. അർഹരായ പാവപ്പെട്ടവർക്ക് മുൻഗണനാ ആനുകൂല്യങ്ങൾ ഉറപ്പാക്കാനും അനർഹരെ ഒഴിവാക്കാനും ലക്ഷ്യമിട്ടാണ് ഈ നീക്കം. ആദിവാസി ഗോത്രവർഗ ഉന്നതികളിൽ സഞ്ചരിക്കുന്ന റേഷൻ കട വഴി റേഷൻ ധാന്യം എത്തിച്ചു നൽകുന്ന പദ്ധതിയുടെ സാധ്യതാ റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് 6 ഇന്ന് ഷിഗല്ല സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. 150 ഡെങ്കിപ്പനിയും 15 എലിപ്പനിയും 10 മലേറിയയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 11,000 ഏറെ പേർ പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ഇന്ന് ചികിത്സ തേടി. വയനാട് മെഡിക്കൽ കോളേജിനെ മാനന്തവാടിയിൽ തന്നെ നിലനിർത്തുമെന്നും സ്ഥലം ലഭ്യമായില്ലെങ്കിൽ മാത്രമേ മാറ്റത്തെക്കുറിച്ച് ആലോചിക്കുകയുള്ളൂ എന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. 1 നടപടി ആയില്ലെങ്കിൽ അംഗീകാരം നഷ്ടപ്പെടുമെന്നതിനാൽ ഇത്തരം സാഹചര്യമുണ്ടാകാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മടക്കിമലയിൽ സൌജന്യമായി സർക്കാരിന് ലഭിച്ച ഭൂമി ആശുപത്രി ആവശ്യങ്ങൾക്ക് തന്നെ ഉപയോഗിക്കുമെന്നും ശ്രീ മുരളീധരൻ വ്യക്തമാക്കി. തമിഴ്നാട് തിരുവള്ളൂരിൽ മത്സ്യസംസ്കരണ യൂണിറ്റിലെ അമോണിയ ചോർച്ചയെ തുടർന്ന് ചികിത്സയിലായിരുന്ന 3 മലയാളി തൊഴിലാളികളെ നാളെ തിരികെ നാട്ടിലെത്തിക്കുമെന്ന് തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ. ജൂൺ 21 തിരുവല്ല സ്വദേശി ബിജു തോമസ്, കട്ടപ്പന സ്വദേശിനി സുജാത, മാവേലിക്കര സ്വദേശി ഷിബു എന്നിവരെ വാതക ചോർച്ചയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി കേരളത്തിൽ നിന്നുള്ള എംപിമാരുടെ സമ്മേളനം ഈ മാസം 9 തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും മൺസൂൺ സമ്മേളനത്തിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങളും സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മുണ്ടിനീര് വ്യാപനത്തെ തുടർന്ന് ആലപ്പുഴ ജില്ലയിലെ തുമ്പോളി SNV LP സ്കൂളിന് 21 ദിവസത്തേക്ക് അവധി അനുവദിച്ച് ജില്ലാ കളക്ടർ. ഒരു വർഷത്തിനിടെ ആലപ്പുഴ ജില്ലയിൽ മുണ്ടിനീർ പ്രതിരോധത്തിന്റെ ഭാഗമായി അടച്ചിടേണ്ടി വന്നത് 45 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
3: മുണ്ടുനീര് രോഗം പടരാതിരിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിട്ട് പ്രതിരോധമൊരുക്കുന്ന രീതി ആലപ്പുഴയിൽ തുടരുകയാണ്. 8 കുട്ടികൾക്ക് മുണ്ടുനീർ പിടിവിട്ട ആലപ്പുഴ തുമ്പോളി SNV LP സ്കൂളിൽ ഇനി കുറച്ചു ദിവസത്തേക്ക് അധ്യയനം ഉണ്ടാവില്ല. ഒരു വർഷത്തിനിടെ രോഗപ്രതിരോധത്തിനായി ജില്ലയിൽ അടച്ചിടേണ്ടി വന്നത് അംഗനവാടികളും സ്കൂളുകളും ഉൾപ്പെടെ 45 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ഇതിൽ 38 സ്ഥാപനങ്ങളും കാർത്തികപ്പള്ളി താലൂക്ക് മേഖലയിലാണ്. ഏതാനും മാസങ്ങളായി ആലപ്പുഴ നഗരപരിധിയിലും വടക്കൻ മേഖലകളിലുമാണ് രോഗം.
0: തിരുവനന്തപുരം ജില്ലയിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. മഴ ഇടവിട്ട് പെയ്യുന്നതിനാൽ ഡെങ്കിപ്പനിക്ക് കാരണമാകുന്ന ഈഡിസ് കൊതുകുകൾ മുട്ടയിട്ട് പെരുകാനുള്ള സാധ്യത കൂടുതലാണെന്നും പ്രതിരോധത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ശനിയാഴ്ച ദിവസങ്ങളിൽ തൊഴിലിടങ്ങളിലും ഞായറാഴ്ചകളിൽ വീടുകളിലും ഡ്രൈ ഡേ ആചരിക്കണമെന്നും DMO അഭ്യർത്ഥിച്ചു. വിദ്യാലയങ്ങളിൽ കൊതുകുജന്യ രോഗങ്ങൾ തടയാൻ ലക്ഷ്യമിട്ട് പാലക്കാട് ജില്ലാ മെഡിക്കൽ ഓഫീസ് ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന മാരിയില്ല മഴക്കാലം മത്സര ക്യാമ്പയിന് തുടക്കമായി. മന്ത്രി N. ശംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: മഴക്കാലത്തോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികളിൽ പകർച്ചവ്യാധി പ്രതിരോധം ശക്തമാക്കുക, കൊതുക് നശീകരണ പ്രവർത്തനങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക എന്നിവയാണ് മാരിയില്ല മഴക്കാലം ക്യാമ്പയിന്റെ ലക്ഷ്യം. ജില്ലയിൽ ഡെങ്കിപ്പനി അടക്കമുള്ള കൊതുകുജന്യ രോഗങ്ങൾ പടരുന്ന സാഹചര്യത്തിലാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. വെള്ളിയാഴ്ചകളിൽ സ്കൂളുകളിൽ ഡ്രൈഡേയും ആചരിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ മുഖേന വീടുകളിലും രോഗപ്രതിരോധ നടപടികൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്.
0: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഒഴികെ എല്ലാ ജില്ലകളിലും നാളെ മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കർണാടക തീരത്ത് ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. മുംബൈ ഉൾപ്പെടെ മഹാരാഷ്ട്രയുടെ വിവിധ മേഖലകളിൽ ദിവസങ്ങളായി തുടരുന്ന അതിശക്തമായ മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. മുംബൈയിൽ അടുത്ത 3 ദിവസം കൂടി ഓറഞ്ച് ജാഗ്രത നൽകിയിരിക്കുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് ഗതാഗത സംവിധാനങ്ങളെ അടക്കം ബാധിച്ചിട്ടുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരത്തിൽ ഓസ്ട്രേലിയ ഇന്ന് ഈജിപ്തിനെ നേരിടും. രാത്രി 11:30 മത്സരം ആരംഭിക്കുന്നത്. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന നവാഗതരായ കാബോ വെറുദയെ നേരിടും. കൊളംബിയ ഖാന മത്സരം നാളെ രാവിലെ 7:00. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ. ഇംഗ്ലണ്ടിലെ സ്ട്രെറ്റ്ഫോർഡിൽ ഇന്ത്യൻ സമയം രാത്രി 7:00 മത്സരം. 5 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 262 പോയിന്റ് ഉയർന്ന് 77,764, നിഫ്റ്റി 95 പോയിന്റ് നേട്ടത്തിൽ 24,271 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില ഉയർന്നു. പവന് 1,000 രൂപ വർദ്ധിച്ച് 1,07,800 രൂപയും ഗ്രാമിന് 13,475 രൂപയുമാണ് ഇന്നത്തെ വില. ഇടുക്കി ശാന്തൻപാറയ്ക്ക് സമീപം തോണ്ടിമലയിൽ ജീപ്പ് അപകടത്തിൽപ്പെട്ട് നിരവധി പേർക്ക് പരിക്ക്. തോട്ടം തൊഴിലാളികളുമായി പോവുകയായിരുന്ന ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രികളിലേക്ക് മാറ്റി. തിരുവനന്തപുരം നെയ്യാറ്റിൻകര പ്ലാമൂട്ടുകടയിൽ സ്കൂൾ വാൻ മറിഞ്ഞുണ്ടായ അപകടത്തിൽ 4 കുട്ടികൾക്ക് പരിക്ക്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ന്യൂജ്യോതി പബ്ലിക് സ്കൂളിലെ വാനാണ് സ്കൂൾ വിട്ട് തിരികെ പോകുന്നതിനിടെ അപകടത്തിൽപ്പെട്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തിങ്കളാഴ്ച തുടക്കം. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരുമ്പാവൂരിൽ ലഹരി വിരുദ്ധ ബഹുജന റാലിക്ക് നേതൃത്വം നൽകി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങൾ മന്ത്രി സന്ദർശിച്ചു. മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നതിലെ മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. അമോണിയ ചോർച്ചയെ തുടർന്ന് തമിഴ്നാട്ടിൽ ചികിത്സയിലായിരുന്ന 3 മലയാളികളെ നാളെ തിരികെ എത്തിക്കുമെന്ന് തൊഴിൽ മന്ത്രി ബിന്ദുകൃഷ്ണ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോ വെറുദെ മത്സരം നാളെ പുലർച്ചെ 3:30.

0: വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

0: ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ, വിലോ 999,
1: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
3: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
4: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

കളിയാട്ടം എനിക്കോ കടവര.

0: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. വിദ്യാഭ്യാസ പ്രക്രിയ വർത്തമാന കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തികളിലൊന്നാണ്. ഇന്നൊരു പക്ഷേ രക്ഷകർത്താക്കൾ ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ, മക്കളുടെ എന്താഗ്രഹത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ അവരെ നല്ല വിദ്യാഭ്യാസം ചെയ്യിക്കാനാണെന്നാണ് നമ്മുടെ മറുപടി. നല്ല വിദ്യാഭ്യാസം ചെയ്യിക്കുന്നതിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത് സമ്പന്നരായ മക്കളെയാണ്, നല്ല മക്കളെയല്ല എന്നൊരു വിമർശനം അവിടെ നിലനിൽക്കുന്നുണ്ട്. എങ്കിലും വിദ്യാഭ്യാസ പ്രക്രിയയും ജീവിതവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ജീവിക്കാനാണ് വിദ്യാഭ്യാസം, ജീവിക്കാനാണ് വരുമാനം, സന്തോഷമാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നൊക്കെ പല ഘട്ടങ്ങളിലും പല സന്ദർഭങ്ങളിലും നാം പറഞ്ഞു വെക്കാറുണ്ടെങ്കിലും നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയെ അത്തരത്തിലൊന്ന് ഉടച്ചു വാർക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലൊന്ന് ചിന്തിക്കാൻ നമുക്കിന്നും ആയിട്ടില്ല. ആഹാരം കഴിക്കുമ്പോഴും വസ്ത്രങ്ങൾ വാങ്ങുമ്പോഴും സന്തോഷിക്കുമ്പോഴുമെല്ലാം നാം കാരണം കണ്ടെത്തുന്നതും കാര്യമായി കരുതുന്നതും നമ്മുടെ ഇഷ്ടങ്ങളെയാണ്. ഇഷ്ടമുള്ള ആഹാരം കഴിക്കുക, ഇഷ്ടമുള്ള സ്ഥലത്തുനിന്ന് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ വാങ്ങുക, ഇഷ്ടമുള്ള വിനോദോപാധികൾ ഒക്കെ ആസ്വദിക്കുമ്പോഴും നമ്മുടെ പഠനമുറികൾ, പഠന പ്രക്രിയ ഈ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നതാണോ, അവരുടെ കൂടി ഇടപെടലോടുകൂടിയാണോ ഇത് നടക്കുന്നത് എന്നൊന്നും ഒട്ടും ചിന്തിക്കാറില്ല. അതിനെക്കുറിച്ച് ആലോചിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് പലപ്പോഴും പലരും പറയാറുള്ളത്. 1846 മുതൽ 120 വരെ ജീവിച്ചിരുന്ന പ്ലൂട്ടോ അദ്ദേഹം മനസ്സിനെക്കുറിച്ച് പറഞ്ഞത്, മനസ്സെന്നാൽ എല്ലാം നിറയ്ക്കാനുള്ളൊരു പാത്രമല്ല, പക്ഷേ മനസ്സോ കത്തിക്കാൻ കഴിയുന്ന ഒരു വിറകാണത്രേ. നാം എല്ലാം ഇന്ന് വിദ്യാഭ്യാസ പ്രക്രിയയുടെ ഭാഗമായി കുട്ടിയുടെ മനസ്സാകുന്ന പാത്രത്തിലേക്ക് നിക്ഷേപിക്കാനാണ് ശ്രമിക്കുന്നത്. അല്ലാതെ അവൻ്റെ മനസ്സിൻ്റെ ചിന്തകളെ ഒന്നാളി കത്തിക്കാൻ, അവൻ ഉദ്ദേശിക്കുന്ന ദിശയിലേക്ക് അവൻ്റെ ചിന്താധാരയെ തിരിച്ചുവിടാനുള്ള ഒരു പ്രക്രിയയായി വിദ്യാഭ്യാസത്തെ നമ്മൾ കാണുന്നില്ല. ഇവിടെയാണ് വാസ്തവങ്ങൾ മാത്രം പഠിക്കുന്ന, ആ പഠിക്കുന്നത് എഴുതുന്ന ഒരു പ്രക്രിയയല്ല വിദ്യാഭ്യാസം. മനസ്സിനെ ശരിയാവണ്ണം ചിന്തിക്കാൻ പഠിപ്പിക്കുന്നതാണ് വിദ്യാഭ്യാസമെന്ന ഐൻസ്റ്റീൻ്റെ വാക്കുകൾ ശ്രദ്ധേയമാകുന്നത്. ഏതായാലും വിദ്യാഭ്യാസ പ്രക്രിയ മറ്റെല്ലാം എന്ന പോലെ കുട്ടികളെയും വിദ്യാർത്ഥികളെയും കേന്ദ്രീകരിച്ചുള്ള ഒന്നായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാ അധ്യാപകർക്കും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ആശംസകളും. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
4: ഒരു സൊല്യൂഷൻ ഉണ്ട്.
3: എന്ത് സൊല്യൂഷൻ?
4: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, മാരിപ്പള്ളി, ആറ്റിങ്ങൽ.
5: ചിന്തയും പാട്ടുകളുമായി കേൾക്കൂ എൻ റേഡിയോ 91.2.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476-264-361. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.